എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മുനയൊടിഞ്ഞ പെൻസിൽ കുട്ടി ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. ബാഗിലുണ്ടായിരുന്ന മറ്റൊരു പെൻസിലെടുത്ത് എഴുതാൻ തുടങ്ങി. അത് കണ്ട ടീച്ചർ ചവിട്ടുകുട്ടിയിൽ നിന്ന് പെൻസിലെടുത്ത് മൂർച്ച കൂട്ടി മുനയുണ്ടാക്കി. ഉടനടി കുട്ടി ആ പെൻസിൽ വാങ്ങി ടീച്ചറിൻ്റെ അടുത്തെത്തി. ടീച്ചർ അവനോട് പറഞ്ഞു, ചെറുതായെന്ന് പൊട്ടിയാലും പെൻസിലിൻ്റെ ഉപയോഗം നഷ്ടപ്പെട്ടില്ല, മുനയൊടിഞ്ഞു എന്നതിനർത്ഥം മുഴുവൻ നശിച്ചു എന്നല്ല, ഒരിക്കൽ തളർന്നു എന്നതുകൊണ്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്നർത്ഥമില്ല. ഏത് പോരായ്മകളും തിരുത്തപ്പെടാവുന്നതേയുള്ളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ്, ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനമാണ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ചെറിയ വലിയ വർത്തമാനവുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു മനോഹരമായ സുപ്രഭാതം വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇന്ന് നമ്മൾ മെയിനായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള വിവിധ തരം സ്കീംസുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ചെറിയ വലിയ വർത്തമാനവുമായിട്ട് 10 മണിവരെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: മൂണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: ശരിയാ
1: വലിയ വർത്തമാനം
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും കേട്ടറിയാനായിട്ട് പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കീംസുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ സർക്കാരുകൾ ഒരുപടി മികച്ച പദ്ധതികളാണ് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകളും അവ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും പ്രധാനമായിട്ടും വന്നിരിക്കേണ്ട കുറച്ചധികം പദ്ധതികളെ പറ്റി കേട്ടിരുന്നാലോ. ആദ്യത്തേത് കുടുംബശ്രീയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ പെൺകരുത്ത് എന്ന് വേണമെങ്കിൽ ഈ ഒരു കുടുംബശ്രീയെ വിശേഷിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, കുടുംബശ്രീ. കേവലം ഒരു സമ്പാദ്യ ഗ്രൂപ്പ് എന്നതിനപ്പുറമായിട്ട് സ്ത്രീകളെ സംരംഭകരാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനെ മുൻനിരയിലേക്ക്, സ്ത്രീകളിൽ പ്രധാനമായിട്ടും സ്ത്രീകളെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജ്ജനവും എന്നതാണ് ഉദ്ദേശം കേട്ടോ. മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു കുടുംബശ്രീ വഴി ലഭിക്കുന്നുണ്ട്. അയൽക്കൂട്ടങ്ങൾ വഴി കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നമുക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള സബ്സിഡികൾ ലഭിക്കും. പിന്നെ കൃഷി, ആനിമേഷൻ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാമ്പത്തിക സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ്. കുടുംബശ്രീ പോലെ തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്കീം തന്നെയായിരിക്കും അല്ലേ. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ചെറിയ കടയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കാണും അല്ലേ. സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള മൈൻഡുള്ള ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് മുദ്രാ ലോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. പുരുഷന്മാർക്കും ഇത് ലഭ്യമാണ് എങ്കിലും സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന നൽകുന്നത് കേട്ടോ. പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് യാതൊരുവിധ ഈടും നമ്മൾ നൽകേണ്ടതില്ല, ബാങ്കിൽ നൽകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ലോൺ വിഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 50,000 രൂപ വരെയുള്ള ചെറുകിട ആവശ്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 50,000 to 500,000 രൂപ വരെയും ലഭിക്കും. അതുകൂടാതെ 500,000 രൂപ മുതൽ 1,00,000 രൂപ വരെയും വലിയ രീതിയിലുള്ള ഒരു ലോൺ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ മറ്റൊരു സ്കീമാണ് സ്റ്റാൻഡ് ആപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: കേൾക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും കുടുംബശ്രീയെ പറ്റിയിട്ട് നമ്മളൊന്ന് കേട്ടറിഞ്ഞു, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്താണ് എന്നും ജസ്റ്റ് ഒന്ന് കേട്ടറിഞ്ഞു. അടുത്ത ഒരു സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ബിസിനസ് രംഗത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഈ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മറ്റ് വനിതാ സംരംഭകർക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് കേട്ടോ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടും ഈ നിർമ്മാണ മേഖലയിലോ അതായത് മാനുഫാക്ചറിംഗ് മേഖലയിലോ അല്ലെങ്കിൽ ഈ സർവീസ് മേഖലയിലോ ഒക്കെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ബാങ്ക് വായ്പയായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ചെറിയ നിബന്ധനയുണ്ട് കേട്ടോ, അതായത് ഇപ്പോൾ പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ 51% ഓഹരികളും സ്ത്രീകളുടെ പേരിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് മംഗല്യ പദ്ധതിയും അഭയ കിരണവും എന്ന് പറയുന്നത്. WCD കേരള സ്കീംസ് നമ്മുടെ ഈ സാമൂഹ്യ നീതി വകുപ്പും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പും നടപ്പിലാക്കുന്ന ഒരു ഹൃദ്യമായ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. രണ്ട് ഹൃദ്യമായ പദ്ധതികളെ കൂടി ഓർമ്മിപ്പിക്കാം ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഒന്ന് മംഗല്യ പദ്ധതിയാണ്, അതായത് ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ പുനർവിവാഹം അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആക്ച്വലി മംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അഭയകിരണം എന്താന്ന് നോക്കുകയാണെങ്കിൽ ഈ നിരാലംബരായിട്ടുള്ള വിധവകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് അഭയം നൽകുന്ന ബന്ധുക്കൾ പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട 4 സ്കീംസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ലല്ലോ, അത് നേടിയെടുക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്കീംസൊക്കെ കൂടുതലായിട്ടും ഡീറ്റെയിലായിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളാണ് ആക്ച്വലി ഈ ഒരു പദ്ധതിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും കേട്ടറിയാൻ നമുക്ക് ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ദീപം. ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
1: ഓക്സിജൻ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: ചെറിയ വലിയ വർത്തമാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവിധ സ്കീംസുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന സ്കീം ഏതാന്ന് നോക്കുകയാണെങ്കിൽ കുടുംബശ്രീയാണല്ലേ. അപ്പം നമ്മൾ അടുത്തായിട്ട് ഡീറ്റെയിലായിട്ട് കേട്ടറിയാൻ പോകുന്നതും ഈ ഒരു കുടുംബശ്രീയെ പറ്റിയിട്ടാണ്. ആക്ച്വലി കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കല്ല ബാക്കിയുള്ളവർക്ക്, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സ്കീമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടു കാണുന്ന ഒരു സ്കീം തന്നെയായിരിക്കും കുടുംബശ്രീ എന്ന് പറയുന്നത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. വെറും ഒരു സമ്പാദ്യ ഗ്രൂപ്പ് എന്നതിനപ്പുറമായിട്ട് ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഈ ഒരു പെൺകൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കുടുംബശ്രീ ആക്ച്വലി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല കേട്ടോ. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. അതായത് 1998 മെയ് 17-ാം തീയതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് മലപ്പുറത്ത് വെച്ചിട്ട് കുടുംബശ്രീ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യം തുടച്ചു നീക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആക്ച്വലി ആ ഒരു വർഷം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാരണം 1998 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളൊക്കെ മുൻനിരയിലേക്ക് വരാനായിട്ട് മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക, മുൻനിരയിലേക്ക് കൊണ്ടുവരിക, സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സ്കീമായിരുന്നു ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ തുടക്കത്തിൽ വെറും ഈ നാണയത്തുട്ടുകളൊക്കെ മാറ്റിവെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ 46 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ നെറ്റ്വർക്കായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇനി പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, കുടുംബശ്രീ ആക്ച്വലി പ്രവർത്തിക്കുന്നത് തന്നെ വളരെ ശക്തമായിട്ടുള്ള 3 തട്ടുകളുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ വിജയരഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ അയൽക്കൂട്ടം. അയൽക്കൂട്ടം ആക്ച്വലി നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയാണല്ലേ. ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കുടുംബശ്രീയുടെ. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു 15 മുതൽ 20 വരെയുള്ള സ്ത്രീകളെ ഒത്തുചേരുന്ന ഒരിടമാണ് ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത്. ഇവിടെ ആഴ്ച തോന്നുമുള്ള ഒരു സംവാദ്യവും ചർച്ചയും ഒക്കെ നടക്കുന്നത് പൊതുവേ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ വീടിനടുത്തൊക്കെ അയൽക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. മറ്റു ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, അതായത് ADS എന്ന് പറയും. ഒരു വാർഡിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ചേരുന്നതാണ് ആക്ച്വലി ADS എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിനെ CDS എന്നാണ് പറയുന്നത്. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലുള്ള എല്ലാ വാർഡുകളുടെയും കൂട്ടായ്മയാണ് ഈ ഒരു CDS എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീ ഇന്ന് ആക്ച്വലി വെറും ഒരു വായ്പ കൊടുക്കൽ കേന്ദ്രം മാത്രമല്ല കേട്ടോ. കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വായ്പ എടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം എന്ന് തന്നെയായിരിക്കും. ആക്ച്വലി അങ്ങനെയല്ല, കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന എഞ്ചിൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുടുംബശ്രീയെപ്പറ്റി കേട്ടറിയാനുണ്ട്. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
7: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 Gold Coins, 100 Silver Coins, 100 Washing Machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ് മിയന്നൂർ കൊല്ലം.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: യെസ്, അപ്പോൾ കുടുംബശ്രീയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന എഞ്ചിനാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുടുംബശ്രീയുടെ പ്രധാന കൈവഴികൾ എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. ആദ്യം തന്നെ കുടുംബശ്രീയുടെ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളുമാണ് എടുത്തു പറയാനുള്ളത്. അതായത് നമുക്കറിയാം, മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയും കുടുംബശ്രീയുടെ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളും ഒക്കെ നല്ല വിപുലമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. തകൃതിയായിട്ട് തന്നെ അവരുടെ കച്ചവടമൊക്കെ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷരഹിതമായിട്ടുള്ള നല്ല നാടൻ ൂണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകിയിട്ട് നമ്മുടെ കേരളത്തിന്റെ തന്നെ വിശപ്പ് അകറ്റുന്ന ഒരു പെൺപടയുടെ ഒരു കൂട്ടമാണ് ഈ കുടുംബശ്രീ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളും എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതുപോലെ തന്നെ മാതൃക കൃഷി രീതി, ഈ പാട്ടത്തിനെടുത്ത ഭൂമിയിലും തരിശു ഭൂമിയിലും ഗ്രൂപ്പുകളായിട്ട് ചേർന്നിട്ട് സ്ത്രീകൾ നടത്തുന്ന ജൈവ കൃഷി രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൈവഴിയാണ് ബഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അതായത് ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ നേരിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് ഈ ഒരു ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമൃതം പൊടി, വീട്ടിലൊക്കെ കൊച്ചുകുട്ടികൾ അംഗനവാടിയിൽ പോകുന്ന കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടുകാർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അമൃതം പൊടി എന്താണെന്നല്ലേ. നമ്മുടെ അംഗൻവാടികളിലെ കുട്ടികൾക്ക് നൽകുന്ന പോഷകാഹാര പൊടിയാണ് അമൃതം പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊടി, പോഷകാഹാര പൊടി നിർമ്മിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും കുടുംബശ്രീ യൂണിറ്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ടൂറിസം ആൻഡ് കഫേകൾ, ഈ കുടുംബശ്രീ പ്രീമിയം കഫേകളും ടൂറിസം ഗൈഡുകളായിട്ടും ഇന്ന് സ്ത്രീകളെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കുടുംബശ്രീയുടെ കൈവഴികളാണ് എന്നാണെങ്കിലും പറയാം. ഇനി ആധുനിക കാലത്തെ ഒരു കുടുംബശ്രീ, ന്യൂജൻ കുടുംബശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബശ്രീ മാറിയിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറണമെന്നാണല്ലോ. അപ്പം നമ്മുടെ കുടുംബശ്രീയും ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലും കുടുംബശ്രീ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കായിട്ട് സ്ത്രീകളെ ഓടിക്കുന്ന ടാക്സി സർവീസാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. പിന്നെ കുടുംബശ്രീ ബസാറുകൾ, അതായത് അവരവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ ബസാർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ടെക്നോ വേൾഡ് ആണ്. അതായത് ഐ ടി രംഗത്തും ഡാറ്റ എൻട്രി മേഖലയിലുമൊക്കെ കുടുംബശ്രീയുടെ ഐ ടി യൂണിറ്റുകൾ ഇന്ന് വിജയകരമായിട്ട് തന്നെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബശ്രീയും ന്യൂജൻ അനുസരിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജനറേഷൻ അനുസരിച്ച് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ. ഈ അടുക്കളയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുമായിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് കേട്ടോ കുടുംബശ്രീ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ഇന്നും ബാങ്കുകളോട് വിലപേശാനും സ്വന്തമായിട്ട് ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കാനും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു ഒറ്റ നാമം മാത്രമേ ഉള്ളൂ, കുടുംബശ്രീ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കാണും ഒരു കുടുംബശ്രീ അംഗമല്ലേ. അവരെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് പൊതുവേ പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ടല്ലേ പരദൂഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടമാണെന്നുള്ളത്. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, ആ ഒരു രീതിയിലേ നമ്മൾ കാണേണ്ടതില്ല. എത്ര വലിയ കാര്യങ്ങളാണ് ഈ ഒരു കുടുംബശ്രീയിലൂടെ നടക്കുന്നത് എന്നുള്ളത് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ. എന്തായാലും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
7: ഓക്സിജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
7: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: നന്ദലക് ജിമാർട്ട് ലക്ക
7: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
9: ഗോപു നന്ദലക് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: വലിയ വർത്തമാനം
1: കേട്ടോണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മൾ വുമൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സ്കീംസിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കുടുംബശ്രീയെ പറ്റിയിട്ടായിരുന്നു. അടുത്തതായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈടില്ലാത്ത വായ്പയായിട്ടുള്ള മുദ്രാ ലോണിനെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒന്ന് വലുതാക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവർ നമ്മളിൽ ആരും ഉണ്ടാകത്തില്ലല്ലോ. ബിസിനസ് ചെയ്യുന്നവർക്കായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ പലരുടെയും വഴി മുടക്കുന്നത് ഒന്നേ ഉള്ളൂ, കയ്യിൽ കാശില്ല എന്നുള്ളൊരു കാര്യം. ബാങ്കിൽ പോയാലോ പണയം വെക്കാനായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറയും. എന്നാൽ കേട്ടോളൂ, പണയം വെക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ തരാനായിട്ടൊരു സർക്കാർ പദ്ധതിയുണ്ട്. അതാണ് പ്രധാൻ മന്ത്രി മുദ്രാ യോജന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന മുദ്രാ ലോൺ എന്ന് പറയുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇത് കൊളാട്രൽ ഫ്രീ ആണ്. അതായത് ഗ്യാരണ്ടി ആയിട്ട് സ്വർണമോ നമ്മൾ വസ്തുവിന്റെ ആധാരമോ ഒന്നും ബാങ്കിൽ നൽകേണ്ട ആവശ്യം വരുന്നില്ല. ചെറുകിട കച്ചവടക്കാർ അല്ലെങ്കിൽ തയ്യൽക്കട നടത്തുന്നവര്, ഇനി ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇവർക്കെല്ലാം ഈ ഒരു ലോൺ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് മുൻഗണനയുണ്ട് കേട്ടോ. മുദ്രാ ലോൺ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ച് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് ശിശു ലോൺ എന്ന് പറയും കേട്ടോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ശിശു ലോൺ. ഒരു ചെറിയ തയ്യൽ മെഷീൻ വാങ്ങാനോ അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 50,000 രൂപ വരെ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ലോണായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് കിഷോർ ലോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പലർക്കും വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ലോണാണ് കിഷോർ ലോൺ എന്ന് പറയുന്നത്. പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിപുലീകരണങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ഒരു ലോൺ ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് തരുൺ ലോൺ എന്ന് പറയുന്നത്. അതായത് ഇനി നല്ല രീതിയിൽ ഓടുന്ന ബിസിനസ് വലിയ തോതിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഈ ഒരു കാറ്റഗറിയിൽ ലോൺ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് തരുൺ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാറ്റഗറിയാണ് വരുന്നത്. ആദ്യത്തേത് ശിശു ലോൺ എന്ന് പറയും, മറ്റൊന്ന് കിഷോർ ലോൺ, അടുത്തത് തരുൺ ലോൺ. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളോ അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകളോ വഴി നമുക്ക് മുദ്രാ ലോണിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പക്കൽ ബിസിനസ് പ്ലാൻ എന്താണോ അതും പിന്നെ തിരിച്ചറിയൽ രേഖകൾ, അതായത് ഇപ്പോൾ ആധാറോ പാൻ കാർഡോ ആയിക്കോട്ടെ, അതുകൂടാതെ അഡ്രസ്സ് പ്രൂഫ്, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങൾ, ഇവയൊക്കെ സഹിതം ബാങ്കിനെ സമീപിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യാമി മിത്ര എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മടിച്ചു നിൽക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കൊച്ചു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടിയെടുത്തോളൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ സർക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേഡിയം

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
7: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 to 10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
8: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: യെസ്, അപ്പോൾ മുദ്രാ ലോണിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. മുദ്രാ ലോണിന്റെ പരിധി വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 10 ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു മുദ്രാ ലോൺ പരിധി ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ ഇപ്പോൾ 20 ലക്ഷം രൂപയായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് തരുൺ പ്ലസ് എന്ന ഒരു പുതിയ കാറ്റഗറി കൂടി ഇതിൽ സർക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശിശു ലോൺ, അതുപോലെ തന്നെ കിഷോർ ലോൺ, പിന്നെ തരുൺ ലോൺ, അതിന്റെ ഒപ്പം തന്നെ തരുൺ പ്ലസ് എന്ന ഒരു കാറ്റഗറി കൂടി ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് മുൻപിപ്പോ തരുൺ ലോണൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചവർക്ക് ഇനി ബിസിനസ് വലിയ രീതിയിലേക്ക് വിപുലീകരിക്കാൻ, വികസിപ്പിക്കാൻ, ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു 20 ലക്ഷത്തിന്റെ തരുൺ പ്ലസ് എന്ന ലോൺ കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മുദ്രാ ലോണിനെ പറ്റി പറയുമ്പോൾ മുദ്രാ കാർഡിനെ പറ്റി നമ്മൾ കേട്ടറിയണമല്ലോ. അതായത് മുദ്രാ കാർഡ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഒരു ATM കാർഡ് പോലെ ബിസിനസ്സുകാർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു റൂപേ ഡെബിറ്റ് കാർഡാണ്. ബിസിനസ്സിലേക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്കോ ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് പണമെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു മുദ്രാ കാർഡ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പണത്തിന് പലിശ, അതായത് നമ്മൾ എടുക്കുന്ന പണത്തിന്റെ ആ ഒരു പലിശ മാത്രം നമുക്ക് നൽകിയാൽ മതിയാകും. കയ്യിൽ പണം വരുമ്പോൾ നമുക്കത് തിരിച്ചടക്കുകയും ചെയ്യാം. ഇത് പലിശ ഭാരം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. ഇനി മുദ്രാ ലോൺ വെറും കടകൾക്കോ അല്ലെങ്കിൽ ഫാക്ടറികൾക്കോ മാത്രമല്ല ലഭിക്കുന്നത്, കൃഷിയോടനുബന്ധിച്ചുള്ള ഈ സ്വയം തൊഴിലുകൾക്കും ഇത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴി വളർത്തൽ അല്ലെങ്കിൽ ക്ഷീരോത്പാദനം, പശു വളർത്തൽ, തേനീച്ച വളർത്തൽ, മത്സ്യ വളർത്തൽ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, അപ്പോൾ ഇതുപോലുള്ള സ്വയം തൊഴിലുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും. ആദ്യഘട്ടമായിട്ടുള്ള ശിശു ലോണുകൾക്ക് ബാങ്കുകളിൽ യാതൊരുവിധ പ്രോസസ്സിംഗ് ചാർജുകളും ഈടാക്കാൻ പാടുള്ളതല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകൾ എടുക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യാജന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുദ്രാ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജന്റുമാർ ഉണ്ടാകും. അപ്പോൾ അവർക്ക് പണം കൊടുക്കാതിരിക്കുക. ഇതിനായിട്ട് സർക്കാർ പ്രത്യേക ഏജന്റുമാരെ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഈ പദ്ധതി വഴി രാജ്യത്ത് വിതരണം ചെയ്ത ലോണുകളിൽ വലിയൊരു ശതമാനവും ലഭിച്ചിരിക്കുന്നത് വനിതാ സംരംഭകർക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായിട്ട് ഉയർത്തിയ വിവരമൊക്കെ അറിഞ്ഞല്ലോ. ഇനി കോഴി വളർത്തലോ ഡയറി ഫാമോ ഒക്കെ നടത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ബാങ്കിലേക്ക് നടക്കാൻ കേട്ടോ. ബാങ്കിൽ പോകാതെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ജൻ സമ്മർദ്ധ അല്ലെങ്കിൽ ഉദ്യാമി മിത്ര പോർട്ടലുകളും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ വലിയ വർത്തമാനത്തിലൊരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേഡിയം

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
3: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
0: ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ആർജി അനൂഷയാണ്. വലിയ ബിസിനസ് സ്വപ്നങ്ങളുള്ള വനിതകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയെ പറ്റിയിട്ടാണ് അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. നമ്മൾ പലപ്പോഴും ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ, അതുപോലെ ലക്ഷങ്ങൾ ലോൺ കിട്ടുന്ന വഴികളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കോടികൾ മൂലധനം വേണ്ട വലിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ട്രേഡിംഗ് ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലൊരു സാധാരണ സ്ത്രീ വിചാരിച്ചാൽ സാധിക്കുമോ? പലരും നടക്കില്ല എന്നായിരിക്കും പറയാനായിട്ട് പോകുന്നത്. എന്നാൽ സർക്കാർ പറയുന്നു അത് നടക്കുമെന്നാണ്, ഞങ്ങൾ കൂടെയുണ്ടെന്നാണ്. വലിയ സ്വപ്നങ്ങൾ കാണുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഒരുക്കിയിട്ടുള്ള ഒരു സുവർണാവസരമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തായി കേൾക്കാൻ പോകുന്നത്. സമൂഹത്തിൽ ബിസിനസ് രംഗത്ത് വലിയ പങ്കാളിത്തം ഇല്ലാത്ത രണ്ട് വിഭാഗങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതായത് മെയിനായിട്ടും ഈ വനിതാ സംരംഭകർ, എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾ, അതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, SC ST വിഭാഗത്തിൽ വന്നവർ, രാജ്യത്തെ ഓരോ ഷെഡ്യൂൾഡ് ബാങ്ക് ശാഖയും തങ്ങളുടെ പരിധിയിൽ വരുന്ന കുറഞ്ഞത് ഒരു വനിതയെങ്കിലും, ഒരു SC ST സംരംഭകനെങ്കിലും ഈ ലോൺ നൽകിയിരിക്കണം എന്നുള്ളതാണ് നിയമം. അതായത് ബാങ്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് അവസരങ്ങളുമായിട്ട് വരുന്നു എന്നാണ് ഇതിനർത്ഥം കേട്ടോ. ഇനി തുക എത്രയാന്ന് കേൾക്കണ്ടേ? ചെറിയ തുകയൊന്നുമല്ല, 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വായ്പയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന്റെ ചെലവിൽ വലിയൊരു പങ്ക് ബാങ്ക് വായ്പയായിട്ട് നമുക്ക് തരുന്നതായിരിക്കും. ബാങ്ക് തുക മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതിയാവും. കേൾക്കാൻ ആക്ച്വലി നല്ല രസമുണ്ട്, എന്നാലും ഇതിന് ചില പ്രധാന നിബന്ധനകൾ കൂടിയുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ സംരംഭമായിരിക്കണം എന്നുള്ളതാണ്. നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനായിട്ട് ആക്ച്വലി ഒരു ലോൺ നമുക്ക് ലഭിക്കത്തില്ല. അതുപോലെ പുതിയതായിട്ട് തുടങ്ങുന്ന ഫാക്ടറി, സർവീസ് സെന്റർ, വലിയ കടകൾ, ഇവയ്ക്കൊക്കെ മാത്രമേ ഈ ഒരു എമൗണ്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ അപേക്ഷിക്കുന്ന പ്രായം 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു പാർട്ട്ണർഷിപ്പ് കൂടി വേണം. അതായത് 2-3 പേർ ചേർന്നിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ 51% ഓഹരികളും വനിതകളുടെയോ അല്ലെങ്കിൽ SC ST വ്യക്തിയുടെയോ പേരിലായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺ.

0: അതെ, റെഡിയായില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: നിങ്ങൾ എന്തോ മനുഷ്യ

0: ഈ പറയുന്നേ പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
1: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
0: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
1: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
0: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
1: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
0: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
1: അയ്യോ, അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
4: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
5: എന്ത് പറ്റി?
4: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപുനന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ഐഎസ്ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർജെ അനുഷ. അപ്പോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന സ്കീമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത്രയും വലിയ തുക ആയതുകൊണ്ട് തിരിച്ചടയ്ക്കാനായിട്ട് ഓടിക്കിതക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാകും. കാരണം 10 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ നമുക്ക് വായ്പയായിട്ട് എടുക്കാം. എന്നാൽ 7 വർഷമാണ് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി. ഇതിനു പുറമെ നമ്മുടെ ബിസിനസ് പച്ചപിടിച്ചു വരാനായിട്ട് 18 മാസം വരെയുള്ള മൊറട്ടോറിയം കാലയളവും ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട്. പലിശ നിരക്കാകട്ടെ ആ ബാങ്കിൽ ലഭ്യമായതിനു വെച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിലും മടിച്ചൊന്നും നിൽക്കേണ്ട, കൃത്യമായിട്ടൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ അടുത്ത ആ ഒരു പൊതുമേഖലാ ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിത്ര പോർട്ടൽ വഴിയോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങേണ്ടതല്ല നമ്മൾ സ്ത്രീകളുടെ കഴിവല്ലേ. നാളത്തെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അതിഥയാകാനായിട്ട് ഇങ്ങനെ നമ്മളിൽ പലർക്കും സാധ്യമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസുകളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നത്തേക്ക് ചെറിയ വലിയ വർത്തമാനം വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ വരാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് റേഫം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
8: ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോർട്ട്.
9: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: pam.
1: Music Mapas.
0: Hi, hello, good morning and welcome to Music Mapas with me, RJ Elikutti. പുതുപുത്തൻ പാട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയം ഇങ്ങ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പിടി നല്ല നല്ല പുതുപുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു BKU എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടുകൾ ഭയങ്കര തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റില് ഈ BKU ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടുകളൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ പാട്ടിനെ പറ്റിയാണ്.

ഈ പാട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ വിഷ്ണു വിജയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഒരു ഫ്ലൂട്ട് പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതും നമ്മുടെ മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള വിഷ്ണു വിജയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഡ്രൈവ് ഒക്കെ പോവാൻ നേരത്ത് ഈ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളുടെ അങ്ങനത്തെ ആ ഒരു ഏറ്റവും മോസ്റ്റ് പ്രിഷ്യസ് ആയിട്ടുള്ള മൊമെന്റിൽ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഹരിശങ്കരും പൂർണിമ കർണനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വിനായക് ശിശുകുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിവിൻ പോളിയുടെയും അമിതാ ബൈജുവിന്റെയും ഒരു ഗംഭീര കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നോക്കുവാണെങ്കിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൂവി തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഓണത്തിന്റെ ആ ഒരു സമയത്ത്, ആ ഒരു വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ്. ആ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമ കൂടിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ എന്നാലും ആ ഒരു സിനിമയിലെ തന്നെ വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ടില് കിഡ്സ് കോറസ് പോർഷൻ വരുന്നുണ്ട്. അത് പാടിയിട്ടുള്ളത് നിലാരാജ്, വസുദേവ്, ചിന്മയ്, കിരൺ ലാൽ എന്നിവർ ചേർന്നുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് വർണ്ണജാലം എന്ന ആ ഒരു മാജിക് സോങ് കേൾക്കാം ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിൽ നിന്നും നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: Music Mapas.
1: മ്യൂസിക് മാസ്റ്റർ ഇളയരാജയുടെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ

സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില് ട്രെൻഡിങ് ടോപ്പ് ടെന്നില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മുത്തുമണി എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ഈസ് ഫ്രം ദി മൂവി ദൊറോത്തി എ രാജ ട്രാൻസ് മൂവി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇളയരാജ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്, ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഒപ്പം ശ്വേത മോഹനും ഈ ഒരു പാട്ടിന് ശബ്ദം നൽകിയിട്ടുണ്ട് കേട്ടോ. കാർത്തിക് സുബരാജിന്റെ ഡയറക്ഷനിലുള്ള ഒരു സിനിമയാണ് ദൊറോത്തി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജ്യോതി ദേശ്പാണ്ഡെ, ഗുനീത് മോങ്ക, അച്ഛിൻ ജെയിൻ എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ദൊറോത്തി എന്നുള്ളത്. ഈ പാട്ടിന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര ഗംഭീരമായിട്ട് വിഷ്വലി പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. ഇളയരാജ സാറിന്റെ ഒരു പാട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പാട്ടിന്റെ ലെവല് എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ. സോ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് ദൊറോത്തിയിലെ മുത്തുമണി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. പാട്ട് മാത്രമല്ല മ്യൂസിക് ആണെങ്കിലും അതെ, ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും അതെ, അത് പ്ലേ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും അതെ, എല്ലാം വളരെ ഗംഭീരമായിട്ട് ഈ പാട്ടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സൂത്തിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ മുത്തുമണി എന്നുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. നമ്മളുടെ സ്വന്തം മ്യൂസിക് മെപ്പാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 to 10 വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
8: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
9: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
10: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ് ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ഒപ്പം
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ഇപ്പൊ നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രി എടുത്തു നോക്കുവാണെങ്കിൽ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന പാട്ടുകളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലെ. ഭയങ്കര രസകരമായിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളും ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളും ഇറങ്ങുന്നതിന്റെ ഇടയില് പുട്ടിന് തേങ്ങാപ്പീര് ഇടുന്നത് പോലെ കുറച്ച് വെറൈറ്റി ന്യൂ ജെൻ ട്രെൻഡിങ് സോങ്സും നമ്മളുടെ ഇൻഡസ്ട്രി നമുക്ക് സമ്മാനിക്കാറുണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസ്. വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

പറഞ്ഞു വരുന്നത് ധൂമ കേതു എന്ന് പറയുന്ന മൂവിയിലെ ഒരു പാട്ടിനെ പറ്റിയാണ്. ദ മൂവി നെയിം ഇറ്റ്സെൽഫ് ഒരു വെറൈറ്റി ആണല്ലേ. ആന്റി സിനിമയിലെ ചിരഞ്ജീവി എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ ഒരു പാട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ പാട്ടാണ് ഇനി മ്യൂസിക് മപ്പാസിൽ നമ്മൾ കേട്ട് രസിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള അങ്കിത് മേനോൻ ആണ് കേട്ടോ. ആൻഡ് വി നോ നമ്മളുടെ വാഴ സിനിമയിലെ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരു ടീമുണ്ട്, മലയാളി മങ്കീസ്. അവർ തന്നെയാണ് ഈ ഒരു പാട്ടും പാടിയിരിക്കുന്നത്. കൂടെ ലിബിൻ കൂടെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വോക്കൽസ് നൽകിയിട്ടുണ്ട് കേട്ടോ. വിനായക് ശശികുമാറിന്റെ വെറൈറ്റി ആയിട്ടുള്ള ലിറിക്സ് ആണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സുധി മാഡിസൺ ഡിറക്ട് ചെയ്ത്, സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് തിരുനാവായ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത്, സോണി ആൻഡ് മനു തിരക്കഥ രചിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ധൂമകേതു. ആൻഡ് അതിലെ ചിരഞ്ജീവി എന്നുള്ള പാട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോണി മനു എന്നിവർ തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് ധൂമകേതു എന്നുള്ളത്. അതിലെ ചിരഞ്ജീവി എന്ന പാട്ടാണ് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: നന്ദലക് ജി മാർട്ട്
0: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447771711.

വീണ്ടും ഒരു അങ്കിത് മേനോൻ സോങ്. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

അങ്കിത് മേനോൻ പാടിയിരിക്കുന്ന പാട്ടാണ് കേട്ടോ ഇത്. ആദേശ് കൃഷ്ണയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അങ്കിത് മേനോൻ തന്നെയാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് രാമൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ ആയാലി എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. ട്രിൻഡൻ ആർട്സ് ആൻഡ് EYWA എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് രാം ആൻഡ് ലീല. റിയോ, വർത്തിക്ക ചേതൻ, മുനിഷ് കാന്ത്, മാളവിക അവിനാഷ് തുടങ്ങി ഒട്ടേറെ താരനിര അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് രാം ആൻഡ് ലീല. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാമചന്ദ്രൻ കണ്ണനാണ്. രവീന്ദ്രൻ, സുദർശൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്കിത് മേനോൻ മ്യൂസിക് നൽകിയിരിക്കുന്ന, പാടിയിരിക്കുന്ന ആയാലി എന്ന് പറയുന്ന ഈ പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ബി ഡി സിക്കൊപ്പം ഹെൽത്തി ഓണം, സി ബി സി ലിമിറ്റ് പ്രൊഫൈൽ, ടി എസ് എച്ച് തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471 310 700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: another beautiful track from the movie I Am Game. ദൈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് ഇപ്പോ തിയേറ്ററിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസുകൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡി ക്യു ചേട്ടന്റെ പുതുപുത്തൻ സിനിമയാണ് ഐ ആം ഗെയിം. അതിലെ ഹൈ സ്റ്റേക്സ് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത്.
1: മ്യൂസിക് മപ്പാസ്.

0: breaks out.
1: It's an electrifying Malayalam track that gives an adrenaline rush. Jake's Bijoy's gambheeramayittulla music aanu ee oru paattinte highlight ennu parayunnathu. Yes. Oppam thane ee oru paattu vendittulla lyrics is penned by Bodha V and Clint Lewis. Ivaru English lyrics aanu penni edirikkunnathu. Malayalam lyrics penni edirikkunnathu Muthu aanu. And ee paattu paadirikkunnathu Bodha V-yum Jake's Bijoy-yum chernondaanu ketto. Nammude DQ Kaidu Lohar, Miss Kin Anthony Vergis, Samyukta Vishwanath and Vinay Fort Kadir ennivarakke ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ഐ ആം ഗെയിം എന്നുള്ളത്. നഹാസ് ഹൃദയത്തെ ഡയറക്ട് ചെയ്ത് നഹാസ് ഹൃദയത്തെ സ്റ്റോറി എഴുതി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഐ ആം ഗെയിം. സോ നമുക്ക് എന്തായാലും ഡി ക്യൂന്റെ ഐ ആം ഗെയിമിലെ ഹൈ സ്റ്റേക്സ് എന്ന ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Lost your horse.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 to 10 ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
8: To the loser song.

0: ദിസ് മ്യൂസിക് പോപ്പാസ് വിത്ത് മീ ആർ ശൈലകുട്ടി. പുതു പുത്തൻ സിനിമകളിലെ പുതിയ പുതിയ ട്രാക്കുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്, ആസ്വദിക്കുകയാണ് മ്യൂസിക് മപ്പാസിലൂടെ. അപ്പോ നമ്മുടെ ശ്രീനാഥ് ബാസയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഒറിജിനലിലെ മാലെ മല്ലിക്കുത്തി എന്ന് പറയുന്ന പാട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? സോ നമ്മൾ ആ ഒരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മപ്പാസിലൂടെ. ഈ ഒരു പാട്ട് വേണ്ടിയിട്ട് ലിറിക്സ് സ്പെൻഡ് ബൈ മുത്തു, പാടിയിരിക്കുന്നത് കവിത കലിയപ്പൻ ആണ്. ആൻഡ് ഇലക്ട്രോണിക്കലി ആണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്.
1: മ്യൂസിക് മപ്പാസ്.

വളരെ രസമായിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു യൂഷ്വൽ മൂവി സോങ്സ് നമ്മൾ കേൾക്കുന്നതിൽ നിന്നും ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇലക്ട്രോണിക്കലി മ്യൂസിക് ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ട് ഒരു ട്രഡീഷണൽ ടച്ചും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ്. ആൻഡ് കവിതയുടെ വോക്കൽസും ഈ ഒരു പാട്ടിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു വോക്കൽസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കവിത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീനാഥ് പാസിയുടെ ഒപ്പം തന്നെ അഭിരാം രാധാകൃഷ്ണൻ, രാജേഷ് മാധവൻ, സാഫ് ബോയ്, ബിനു പപ്പു, ഫെമിന ജോർജ്, ശ്രീകാന്ത് വെട്ടിയാർ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഒറിജിനൽ. റമീസ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മാസ് മീഡിയ ആൻഡ് സിക്കു ഫിലിംസ് ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നാലും നമുക്ക് ഒറിജിനലിലെ മാലേ മല്ലിക്കുത്തി എന്ന പാട്ട് അങ്ങോട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
1: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ എസികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിൽ

0: എവിടെ തിരഞ്ഞാലും BKU ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവി എഫക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മ്യൂസിക് മപ്പാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മ്യൂസിക് മപ്പാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായപ്പോഴും BKU-ന്റെ എഫക്റ്റിനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. യെസ്, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സോങ് ഈസ് ടൈറ്റിൽ ആസ് മുട്ടായി വണ്ടി.
1: മ്യൂസിക് മപ്പാസ്.

നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് മമിതാ ബൈജുവും നിവിൻ പോളിയും ലീഡ് റോൾ അഭിനയിക്കുന്ന ഗംഭീരമായുള്ള ഒരു എന്റർടൈനിങ് മൂവിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ഒരു സിനിമ എന്റർടൈനിങ് ആയതുപോലെ തന്നെ ഈ സിനിമയിലെ പാട്ടുകളും എല്ലാവരുടെയും ഇടയിലും ഭയങ്കര വലിയ ഹിറ്റ് മേക്കർ ആയിട്ടുണ്ട്. സോ ആ ഒരു ലിസ്റ്റിലെ മുട്ടായ വണ്ടി എന്നുള്ള ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ് നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. ശ്രീരാമാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വിനായക് ശിശുകുമാറിന്റെ വരികളാണ്. ആൻഡ് ദ മ്യൂസിക് ഇസ് കമ്പോസ്ഡ് അറേഞ്ച്ഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വിഷ്ണു വിജയ്. ആൻഡ് ഇതിലും ഒരു കിഡ്സ് കോറസ് പോർഷൻ ഉണ്ട്. അത് പാടിയിരിക്കുന്നത് ചിന്മയ് കിരൺ ലാൽ, വസുദേവ്, നിലാരാജ് എന്നിവർ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത്, ഗിരീഷ് ഷെഡി ഡിറക്ട് ചെയ്ത നമ്മുടെ നിവിൻ ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റിലെ മുട്ടായ വണ്ടി എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഹീറോ പാട്ടോട് കൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതു പുത്തൻ സിനിമകളിലെ പുതു പുത്തൻ ട്രാക്കുകളൊക്കെ ആയിട്ട് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ചിലത്തിനെ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

ഹലോ, നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ആ പഴയ മധുരമനോഹരമായ ഗാനങ്ങളൊക്കെ കേട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ് ഇനി അങ്ങോട്ട്. എന്നാലും ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് പോകാം. 1998 ലോഹിതദാസ് എന്ന അതുല്യ പ്രതിഭയുടെ സംവിധാനത്തിൽ റിലീസായ ചിത്രമാണ് കന്മദം. ഈ ചിത്രം നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ലല്ലേ. ലാലേട്ടനും മഞ്ജു വാര്യരുമൊക്കെ അഭിനയിച്ച് തകർത്ത ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും മലയാളികൾക്ക് ഒരു വലിയ സംഗീത വിരുന്ന് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾക്ക് സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകിയ മൂവന്തി താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ശബ്ദത്തിൽ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മൂവന്തിയുടെ ശാന്തത വന്നു നിറയുന്നതായിട്ട് തോന്നുമല്ലേ. പ്രകൃതിയുടെ ഭംഗിയും വരികളിലെ ആഴവും ആ ക്ലാസിക്കൽ ടച്ചുള്ള ഈണവും എത്രത്തോളം നമ്മെ പിടിച്ചിരുത്തുന്നു എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ പഴയ കന്മദത്തിൻ്റെ ഓർമ്മകളിലേക്കും രവീന്ദ്ര സംഗീതത്തിൻ്റെ മാന്ത്രികതയിലേക്കും നമുക്കൊന്ന് ഒഴുകി നീങ്ങാം. ഇതാ നിങ്ങൾക്കായി ആന

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

1997 ഐ വി ശശി എന്ന ഇതിഹാസ സംവിധായകൻ ഒരുക്കിയ വർണ്ണപ്പകിട്ട എന്ന മെഗാഹിറ്റ് ചിത്രം ആർക്കാണ് മറക്കാൻ സാധിക്കുകയല്ലേ? ലാലേട്ടനും മീനയുമൊക്കെ സ്ക്രീനിൽ വിസ്മയം തീർത്ത ആ ചിത്രത്തിലെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അതിൽ തന്നെ വിദ്യാസാഗർ മാജിക് മലയാളികൾക്ക് ശരിക്കും അനുഭവപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു. ഗിരീഷ് പുതുഞ്ചേരിയുടെ അർത്ഥവത്തായ വരികൾക്ക് വിദ്യാസാഗർ നൽകിയ ആ മെലഡി ഈണം കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ കേൾക്കുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണ് അനുഭവപ്പെടുക. ചിത്രാമയുടെ ശബ്ദത്തിലെ ആ ഒരു പ്രത്യേക ഫീല് ഈ പാട്ടിനെ ഇക്കാലത്തെയും മികച്ച പ്രണയ ഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. അവ പഴയ 90s പ്രണയത്തിലേക്കും വർണ്ണപ്പകിട്ടുള്ള ഓർമ്മകളിലേക്കും നമുക്കൊന്ന് നടന്നു കയറാം. ഇതാ നിങ്ങൾക്കായി ആ ഒരു സൂപ്പർ ഹിറ്റ് മെലഡി, ദൂരെ മാമരക്കൊമ്പിൽ.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പ്രസ്.

എക്കാലത്തെയും മലയാള സിനിമയിലെ മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു ജോഷി ചിത്രത്തിലെ പാട്ടാണ് അടുത്തതായിട്ട് എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. 1989 മമ്മൂക്ക ചന്ദ്രൻ എന്ന ലോറി ഡ്രൈവറായിട്ട് വന്ന് നമ്മുടെയൊക്കെ കണ്ണു നനയിച്ച മഹായാനം എന്ന ചിത്രം ആർക്കാണ് മറക്കാൻ സാധിക്കുകയല്ലേ. ആ സിനിമയുടെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ അതിലെ പാട്ടുകളാണ്. ശ്രീകുമാരൻ തമ്പിസാറിന്റെ അർത്ഥവത്തായ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയപ്പോൾ പിറന്നത് മലയാളികൾ നെഞ്ചേറ്റിയ ഒരു മെലഡിയാണ്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഉറക്കം കണ്ണുകളിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു നേരിയ നൊമ്പരം നമുക്ക് തോന്നുമല്ലേ. ഒപ്പം വല്ലാത്തൊരു ശാന്തതയും വരികളിലെ ആഴം ആ സ്വരമാധുരിയിലൂടെ കേൾവിക്കാരിലേക്ക് നേരിട്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ പഴയ ലോറി യാത്രയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഇതാ നിങ്ങൾക്കായി മഹായാനത്തിലെ ആ മനോഹരമായ ഗാനം ഉറക്കം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയും നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നും അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
8: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
9: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
8: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
9: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
8: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
9: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
8: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
9: അയ്യോ, അത് ശരിയാ.
8: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട് 9444771711.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
4: .in. ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
7: വിശാൽ ഓപ്റ്റിക്കൽ,

വെൽക്കം ബാക്ക് ടു എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബിച്ചു തിരുമലയും ഏറ്റി ഉമ്മറും ഒന്നിച്ച മറ്റൊരു അതിമനോഹരമായ ഗാനമാണ്. സൈമൺ പീറ്റർ നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിലെ മണിത്തൂവൽ പക്ഷി എന്ന് തുടങ്ങുന്ന പാട്ട് അത്ര പെട്ടെന്നൊന്നും സംഗീത പ്രേമികൾക്ക് മറക്കാൻ സാധിക്കില്ല. ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തെന്നില്ലാത്ത ഒരു ശാന്തതയാണ്. വരികളുടെ അർത്ഥവും ആ സംഗീതത്തിന്റെ ഫീലും ആ മാന്ത്രിക ശബ്ദവും ഒത്തുചേരുമ്പോൾ മലയാളികൾക്ക് ലഭിക്കുന്നത് എക്കാലത്തെയും മികച്ച ഒരു മെലഡിയാണ്. മനസ്സിന് കുളിർമ നൽകുന്ന ഈ പാട്ടിലൂടെ നമുക്ക് എന്തായാലും അടുത്തതായി ഒന്ന് യാത്ര ചെയ്താലോ. ഇതാ നിങ്ങൾക്കായി ഈ സൂപ്പർ ഹിറ്റ് ഗാനം. കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഞാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന 80s മറ്റൊരു ഹിറ്റ് ഗാനമാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. ബിച്ചു തിരുമലയും എ ടി ഉമ്മറും ഒന്നിച്ചപ്പോഴൊക്കെ നമുക്ക് ലഭിച്ചത് ഒന്നിനൊന്നും മികച്ച പാട്ടുകളായിരുന്നുവല്ലേ. അത്തരത്തിൽ ഇവിടെ ഈ തീരത്ത് എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് നമ്മൾ ദാ അടുത്തതായി ആസ്വദിക്കാൻ പോകുന്നത്. നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രത്യേക ഫീല് അതൊന്ന് വേറെ തന്നെയാണല്ലേ. പ്രകൃതിയുടെ ഭംഗിയും വരികളുടെ ആഴവും ആ സ്വരമാധുരിയിലൂടെ അലിഞ്ഞു ചേരുമ്പോൾ അതൊരു ഗംഭീര അനുഭവമായി മാറുന്നു. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറ്റി മനസ്സിന് ശാന്തത നൽകാനായിട്ട് പ്രത്യേകമായിട്ടും കഴിവുള്ള ഒരു പാട്ടാണ് ഇല്ലിക്കൊമ്പിൽ ഞാനെന്ന പാട്ട്. അപ്പൊ അധികം കാത്തിരിക്കേണ്ട, ആ പഴയ കാലത്തെ സംഗീത വസന്തത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत करीब करीब 2 लाख करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമമേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. ബിജെപി ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികളുൾപ്പെടെ 5,000-ത്തോളം പേരെ കാണാതായി. 13,000-ത്തിലധികം പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ ഉപരാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. Geetha ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് റെങ്കിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3rd തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമി ഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴ ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് റെങ്കിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ.

ആരും അധികം പറയാത്ത, എന്നാൽ കേട്ടവർ ആരും മറക്കാത്ത ഒരു ചിത്രമാണ് ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥ എന്ന സിനിമ. എ ടി ഉമ്മർ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ ഈണത്തിന് മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരൻ ബിജു തിരുമല വരികൾ നൽകിയപ്പോൾ പിറന്നത് അതിമനോഹരമായ ഒരു ഗാനമാണ്. കെ എസ് ചിത്രയുടെ ആ മാന്ത്രിക ശബ്ദത്തിൽ മമ്മി ഡിയർ മമ്മി എന്ന് തുടങ്ങുന്ന ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി നമ്മുടെ മുഖത്ത് വിടരും. അത്രമേൽ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഒരു പാട്ടാണിത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്കും ആ പഴയ കാലത്തിന്റെ ഒരു കുളിർമയും സ്നേഹവും നിറയട്ടെ. ഇതാ നിങ്ങൾക്കായി ആ മനോഹരമായ ഗാനം മമ്മി ഡിയർ മമ്മി. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: മാതാപിതാക്കൾ ആവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

കുട്ടിക്കാലത്തെ അവധിക്കാലങ്ങളും ആ പഴയ കുസൃതികളും ഓർക്കാനായിട്ട് ഒരു കിളി ഇരു കിളി എന്ന് തുടങ്ങുന്ന പാട്ട് അതിനെ കടത്തിവെട്ടാൻ മറ്റൊരു പാട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 1988 റിലീസായ മനുവങ്കിൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗാനമാണ് ഈ പാട്ട്. ഷിബു ചക്രവർത്തിയുടെ രസകരമായ വരികൾക്ക് ശ്യാം സാർ നൽകിയ ഫാസ്റ്റ് നമ്പർ ഈണം കേട്ടാൽ നമ്മൾ അറിയാതെ ഒന്ന് താളം പിടിച്ചു പോവും. എം ജി ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കടന്നു വരുന്നത്. കുട്ടികളുടെ ആവേശത്തിനൊപ്പം എത്തി നിൽക്കുന്ന രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒട്ടും വൈകിക്കേണ്ട, ആ പഴയ അവധിക്കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഈ പാട്ടിലൂടെ നമുക്ക് പോകാം. കേൾക്കാം മനുവങ്കൽ എന്ന സിനിമയിലെ ഈ സൂപ്പർ ഹിറ്റ് ഗാനം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേഫ 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്, September 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ
7: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 04713100700.
8: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഈ ഓണക്കാലത്ത് നന്ദലൻ ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നറുക്കെടുപ്പിലൂടെ
2: ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

പാട്ടുകളെ തേടിപ്പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. അവ വെറും ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ വികാരങ്ങളുടെ നേർക്കാഴ്ചകളാണല്ലേ. ജനറേഷൻ ഗ്യാപ്പില്ലാതെ അച്ഛനും മകനും ഒരുപോലെ മൂളുന്ന ആ ഈണങ്ങൾ, അവയെയാണ് നാം അമരസംഗീതം എന്ന് വിളിക്കുന്നത്. കാലം എത്രയൊക്കെ മാറിയാലും ഈ ഈണങ്ങളുടെ തിളക്കം ഒരിക്കലും കുറയുകയില്ല. അത്തരത്തിൽ തിളക്കം മങ്ങാത്ത നല്ലൊരു പാട്ട് കേൾക്കാം അടുത്തതായി. എവർഗ്രീൻ ഹിറ്റ്സിൽ ചിലമ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി ശുദ്ധ സന്യാസി രാഗത്തിൽ ഔസേപ്പ് അച്ഛൻ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ച്, ഭരതൻ സാർ വരികൾ എഴുതി, കെ ജെ യേശുദാസ്, ലതിക ടീച്ചർ എന്നിവർ പാടിയ താരും തളിരും മിഴിപൂട്ടി എന്ന പാട്ടാണ് എവർഗ്രീൻ ഹിറ്റ്സിൽ കേൾക്കാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം.

കേട്ടുകൊണ്ടിരിക്കുന്ന ദേവഗ്രീൻ ഹിറ്റ്സ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ. മലയാള സിനിമയിലെ 80s ആ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്റ്റൈലിഷായ സിനിമകളിൽ ഒന്നായിരുന്നു ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ശ്യാമ എന്ന ചിത്രം. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം ഇന്ന് നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ സൂപ്പർ ഹിറ്റായിട്ട് തുടരുന്നുവല്ലേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രഘുകുമാർ എന്ന സംഗീത മാന്ത്രികൻ ഈണത്തിൽ വിരിഞ്ഞ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്ന പാട്ടാണ്. ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഉണ്ണുമേനോനും കെ ചിത്രയും ചേർന്നിട്ടാണ് ഈ പാട്ടിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഐറ്റം എന്ന് വിശേഷിപ്പിക്കാം. പ്രണയവും വിരഹവും ഒക്കെ ഇത്ര മനോഹരമായ ഈണത്തിൽ ചാലിച്ചെടുത്ത ഗാനങ്ങൾ അക്കാലത്ത് ഒരു വലിയ തരംഗം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ശ്യാമ എന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ ആ ഗെറ്റപ്പും ഈ പാട്ടിന്റെ പശ്ചാത്തലവും ഇന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയായി നിലനിൽക്കുന്നുവല്ലേ. അപ്പോൾ ആ പഴയ 80s പ്രണയകാലത്തിലേക്ക് ഈ പാട്ടിലൂടെ നമുക്കൊന്ന് പോയാലോ. ഇതാ നിങ്ങൾക്കായി പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്ന പാട്ട്. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് ഫൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: Pere Patens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: Check.
1: It's everything. Cinema.
2: Good afternoon, namaskaram and welcome to Real Check, the complete movie show. Puthu puthin cinemakalude visheshangalumayitte innathiyum pole daayoru yaraayicha divasam ethi chernirikkunnathu RJ Anamikayanu. Appo innathe Real Checkilude oru paadu puthu puthin cinemakalude visheshangalum updateukalum okke parayanayittund. Aadyam nammal samsarikkanayittu povunnathu oru paadu naalayittu nammal ingane eagerly wait cheyidirikkunna oru cinemayude visheshamaanu ṭo. King of Kottakku ശേഷം 3 വർഷത്തിനിപ്പുറം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് നായകനായിട്ട് തിരിച്ചെത്തുന്ന ഒരു സിനിമ, താരത്തിന്റെ 40-ാം പടം. കാത്തിരിപ്പുകൾക്കൊക്കെ ഒടുവിലിതാ ഒരു ആൻസർ ലഭിച്ചിരിക്കുകയാണ്. യെസ്, ഐ ആം ഗെയിം. ഈ ഒരു സിനിമയുടെ വിശേഷമാണ് നമ്മൾ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത് കേട്ടോ.
3: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിന്. ഇവിടെ ചിലർ വാഴുമ്പോൾ ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് വരെ.
2: നഹാസ് ഹിദായത് സംവിധാനം ചെയ്ത് DQ നായകനായിട്ടുള്ള ഐ ആം ഗെയിം തിയേറ്ററിലെ പ്രേക്ഷകർക്ക് പീക്ക് അഡ്രിനാലിൻ റഷാണ് സമ്മാനിക്കുന്നത് എന്ന് പറയാം. DQ സ്റ്റൈലിഷ് സ്വാഗിനും നഹാസിന്റെ പഴുതുകളില്ലാത്ത മേക്കിങ്ങിനുമൊപ്പം ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അൻപറവിന്റെ ആക്ഷൻ സീക്വൻസുകളും ചേരുന്നതോടുകൂടി തിയേറ്ററിലെ പ്രേക്ഷകന് ലഭിക്കുന്നത് ഓണത്തിന് മിസ് ചെയ്തിട്ടുള്ള ഒരു മുഴുവൻ വിഭവ സദ്യയാണ് എന്നുകൂടി ആഡ് ഓൺ ചെയ്യാൻ കേട്ടോ. ഈ സിനിമയെക്കുറിച്ച് കേട്ടതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. വാതുവെപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഐ ആം ഗെയിം എന്ന സിനിമയുടെ കഥ പറയുന്നത് കേട്ടോ. അതിസമ്പന്നനായിട്ടുള്ള ഡാൻ എന്ന യുവാവിന്റെ വേഷമാണ് DQ ചെയ്തിട്ടുള്ളത്. ക്രിക്കറ്റ് താരമായിട്ടുള്ള വിഘ്നേഷ് എന്ന കഥാപാത്രമായിട്ട് ആന്റണി വർഗീസ് എത്തുന്നുണ്ട്. നായകനൊത്ത വില്ലൻ വേഷത്തിലാണ് മിഷ്കിൻ. ദുൽഖറിന്റെ നായികാ വേഷത്തിൽ കയാദും ആന്റണി വർഗീസിന്റെ ജോഡിയായിട്ട് സംയുക്ത വിശ്വനാഥനും എത്തുന്നുണ്ട്. കദർ, വിനയ്, ഫോർട്ട് എന്നിവർക്കും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളുണ്ട് കേട്ടോ. പണം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന അലസനായിട്ടുള്ള സമ്പന്ന കുടുംബത്തിലെ ഏക സന്തതിയാണ് നമ്മുടെ DQ അവതരിപ്പിക്കുന്ന ഡാൻ എന്ന കഥാപാത്രം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടായിട്ടുള്ള അപകടത്തെ തുടർന്ന് അയാളുടെ ജീവിതം കൈവിട്ടു പോകുന്നുണ്ട്. പിന്നീട് നടക്കുന്നതൊന്നും അയാളുടെ കയ്യിലല്ല. തുടർന്ന് അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അയാളുടെ കൈ അകലത്തിനപ്പുറമുള്ള ലോകത്തിന്റെ പോരാട്ടമാണ് ഐ ആം ഗെയിം എന്ന സിനിമ പറയുന്നത്. ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ കഴിയാതെ പോകുന്ന പശ്ചാത്തലമായിരിക്കും മിക്കവാറും സിനിമകളെ ഇത്തരം കഥകൾ പറയാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ അവിടെയാണ് ഐ ആം ഗെയിമിൽ സംവിധായകന്റെ കയ്യൊപ്പുള്ളത്.
3: ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്, ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറന്റ്. ഓരോ ടീമും ഓരോ പാറ്റേൺ ഉണ്ട്, അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ ദി ഗെയിം ഇസ് ഈസിലി പ്രെഡിക്റ്റബിൾ. ഐ'm ക്യാസ് ആൻഡ് ടെയ്ലർ സൂപ്പർ.
2: ചിത്രത്തെ ഗ്രൗണ്ട് ആക്കി നിലനിർത്തുന്ന വൈകാരിക പശ്ചാത്തലം സംവിധായകനും തിരക്കഥാകൃത്തുക്കളും ചേർന്ന് കഥാന്ത് വില ചേർക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയെ പ്രേക്ഷകരോട് അടുപ്പിച്ച് നിർത്തുന്നത് എന്ന് തന്നെ പറയാം. 2 മണിക്കൂർ 51 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. സമീപകാലത്തെ ഇതേ സമയ ദൈർഘ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റു പല ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സെക്കൻഡ് പോലും പ്രേക്ഷകരുടെ ശ്രദ്ധ സിനിമയിൽ നിന്ന് പോകുന്നില്ല എന്നിടത്താണ് ഈ സിനിമയുടെ വിജയം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗമല്ല, സിനിമയിലെ പണിയെടുത്ത ഓരോ അണിയറ പ്രവർത്തകരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയാം. സജർ ബാബ, ഇസ്മയിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നിട്ടാണ് ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ആദർശ് സുകുമാരനും ഷബാസ് റഷീദും സജർ ബാബയും ചേർന്നിട്ടാണ് ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ കായിക ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള, മലയാളികൾക്ക് കൂടി താല്പര്യം ഉണ്ടായിരുന്ന സംഭവത്തിൽ നിന്നാണോ ഈ സിനിമയുടെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് സംശയം തോന്നാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ അതിലേക്ക് സിനിമ എന്ന നിലയിലെ കൂട്ടിച്ചേർക്കലുകളാണ് ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവത്തെ സമ്പൂർണ്ണമാക്കുന്നത്. ചിലയിടത്തെങ്കിലും കേട്ടു പഴകിയിട്ടുള്ള സംഭാഷണങ്ങൾ വന്നു പോകുന്നുണ്ട് എങ്കിലും ആകെ തുകയിൽ അത് ചിത്രത്തെ ബാധിക്കുന്നില്ല. ജിംഷേ ഖാലിദിന്റെ ക്യാമറ ചിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ് പ്രേക്ഷകനെ സിനിമയിൽ തന്നെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്ന്. പതിവ് പോലെ പശ്ചാത്തല സംഗീതം കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും സിനിമ ജേക്സ് തന്റേതാക്കി മാറ്റുന്നുണ്ട്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനും ജോം വർഗീസും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ഷൻ സീൻസും ചേസ് സീക്വൻസും ഉള്ള ചിത്രം അടിസ്ഥാനപരമായിട്ടൊരു ഫാന്റസി ത്രില്ലർ മൂവിയാണ്. ഇതിനിടയിൽ പല ജോണർ ഷിഫ്റ്റുകളും സംഭവിക്കുന്നുണ്ട്. ആർഡിഎക്സിന് ശേഷം ഒരുക്കിയിട്ടുള്ള സിനിമ എന്ന നിലയിൽ നഹാസ് ഹിദായത്ത് എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് നൽകുന്ന പ്രതീക്ഷ വലുതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നഹാസ് ഹിദായത്ത് ഒരുക്കിയിട്ടുള്ള ഒരു പീക്ക് അഡ്രിനാലിൻ റഷ് തന്നെയാണ് ഐആം ഗെയിം എന്ന സിനിമ.
3: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു തത്വമുണ്ട്. Never give up. I'm gonna settle everyone.
2: സോ ഒരു ഫാന്റസി ത്രില്ലർ സിനിമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഐആം ഗെയിം എന്ന സിനിമ. നമുക്ക് എന്തായാലും ഐആം ഗെയിം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് റിയൽ ചെക്കിലൂടെ.
3: Ladies and gentlemen, listen up to the loser song.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ
0: എക്സ്പെർട്ട്. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: check.
1: It's everything cinema.
2: വളരെ സിമ്പിളായ ഒരു പ്രമേയത്തെ പോലും തനിമ ചോരാതെ ചെറുപ്പക്കാരെയും കുടുംബ പ്രേക്ഷകരെയും ഒരേപോലെ എൻഗേജ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷെടി. തണ്ണീർമത്തൻ, ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഗിരീഷ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ തനത് കോമഡി വിഷ്വൽ ഭാഷ മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഒന്നാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഗത് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ നിർമ്മിച്ച് ഓണം റിലീസായിട്ട് തിയേറ്ററിലെത്തിയിട്ടുള്ള ഗിരീഷ് ഷെടിയുടെ മറ്റൊരു മാജിക് മൂവിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്.
3: അപ്പനയില് കുറേ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. ഞാനതൊക്കെ MP3 കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്.
2: നമ്മുടെ നിവിൻ പോളിയുടെ ആദ്യത്തെ 200 crore ക്ലബിൽ കയറുന്ന ഒരു സിനിമയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഇത്. വലിയ പ്രായ വ്യത്യാസമുള്ള രണ്ടുപേരുടെ സൗഹൃദവും പ്രണയവും അവരെ ചുറ്റുപറ്റിയുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമ മുന്നോട്ട് പറയുന്നത്. മുണ്ടക്കയത്തെ സ്വന്തം വീടും കൂട്ടുകാരെയും ഒക്കെ വിട്ട് അച്ഛനും അമ്മയ്ക്കും അനിയനും ഒപ്പം അങ്കമാലിയിലേക്ക് താമസം മാറ്റേണ്ടി വരുന്ന ആഷ്ലി എന്ന കോളേജ് വിദ്യാർത്ഥിനിയിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. പ്രായമേറെയായിട്ടും വിവാഹം നടക്കാത്ത നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള ജസ്റ്റിനാണ് അയൽപ്പക്കത്തെ വീട്ടിലുള്ളത്. അച്ഛൻ, അമ്മ, പിന്നെ ഷോർട്ട് ഫിലിം ഭ്രാന്തനായിട്ടുള്ള അനിയൻ ജോയൽ എന്നിവരടങ്ങുന്നതാണ് ജസ്റ്റിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ലോകം. അയൽക്കാരായിട്ടുള്ള ജസ്റ്റിനും ആഷ്ലിയും അധികം വൈകാതെ പ്രണയത്തിലാവുന്നുണ്ട്. എന്നാൽ ഇരുവരുടെയും ബന്ധം അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളെ നേരിടുകയാണ്. അവിവാഹിതനും നാട്ടുകാരുടെ പ്രിയങ്കരനുമായിട്ടുള്ള ജസ്റ്റിനായിട്ട് നിവിൻ പോളി തികച്ചും വളരെ കൂളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. പ്രായത്തിന്റെ വ്യത്യാസവും കഥാപാത്രത്തിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയും നിവിൻ മനോഹരമായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്.
4: കുറച്ച് ഫാൻസ് ഒക്കെ രൂപപ്പെട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട കണ്ട, ചാർജ് ആയണ്ട.
6: എപ്പോഴൊരു മെലങ്കോളിക് പാവാട. അവക്ക്
5: അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ചു.
7: ഹായ്.
5: ആ പെങ്കൊച്ച എപ്പ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
3: ആള് കുറവുണ്ടോടി?
7: ഇല്ലല്ലോ,
3: ആഷ്ലിനൊന്നും കണ്ടില്ല.
2: അതുപോലെ തന്നെ നമ്മുടെ ആഷ്ലിയെ മമിത ബൈജു കൈയടക്കത്തോടു കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. നിവിൻ മമിത കോംബോ കാഴ്ചയിലെ പുതുമ നൽകുന്ന സമയത്ത് തന്നെ സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, വിനയ് ഫോൺ, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, ശ്രിന്ദ, പാർവതി, അയ്യപ്പദാസ്, മീനാക്ഷി, രവീന്ദ്രൻ എന്നിവരടങ്ങുന്ന വൻ താരനിര തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അജ്മൽ ബാബുവിന്റെ സിനിമറ്റോഗ്രഫിയും വിഷ്ണു വിജയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമയുടെ മൂഡിനോട് തികച്ചും നീതി പുലർത്തുന്ന ഒന്നാണ്. ഭാവന സ്റ്റുഡിയോസ് ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഗത് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർഹിറ്റ് ആയിട്ടുള്ള പ്രേമലുവിന് ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് കേട്ടോ ഇത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട് അടിസ്ഥാനമാക്കുമ്പോഴും അതിനെ എൻഗേജിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഗിരീഷ് ഷെടി സിനിമകളുടെ കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്ത് ഈ ഒരു സിനിമയിലൂടെയും കാണാനായിട്ട് സാധിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് രസിക്കാവുന്ന കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എനിക്ക് തോന്നുന്നു 90s ജനിച്ച ഇതുവരെ പെണ്ണ് കിട്ടാത്ത ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ആവുന്ന ഒരു സിനിമ കൂടിയാണ്. അവർക്ക് ഒരു ഹോപ്പ് കൊടുക്കുന്ന സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ഇത് ഞാൻ മറന്നോളാം.

ഈ ഒരു സിനിമ കണ്ട ആർക്കും ഒന്ന് പ്രണയിക്കാനായിട്ട് തോന്നും. സോ പ്രണയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമ കൂടിയാണ് ഇത്. നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി റീൽ ചെക്കിൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: ഒപ്പം
1: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
4: എന്ത് പറ്റി?
3: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV കൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
1: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെൻട്രൽ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: check.
1: It's everything cinema.
2: Welcome back to Real Chick, the complete movie show with me, RJ Anamika. പുതു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. നമ്മുടെ പാർവതി തിരുവൂത്ത് ആദ്യമായിട്ട് പോലീസ് വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. ഈ ഒരു സിനിമയുടെ ടീസർ റിലീസ് ആയിരിക്കാണ് കേട്ടോ. അർജുൻ സൽവ നിർമ്മിച്ച് ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. ഈ ഒരു സിനിമ സെൻട്രൽ പിക്ചേഴ്സ് ആണ് വിതരണം ചെയ്യുന്നത് കേട്ടോ. ഭാവന സ്റ്റുഡിയോസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ സിനിമയുടെ ടീസർ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു പോലീസ് സ്റ്റേഷനും അവിടെ നടക്കുന്ന ഒരു കൊലപാതകവും തുടർന്നുണ്ടാകുന്ന സംഘർഷഭരിതമായിട്ടുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. പാർവതിക്കൊപ്പം തന്നെ മാത്യു തോമസ്, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ്, സിദ്ധാർത്ഥ്, ഭരതൻ, വിനയ് ഫോർഡ്, തമിഴ് നടനായിട്ടുള്ള പാർത്ഥിപൻ എന്നിവരും ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം പാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
4: കുറ്റം എന്തെങ്കിലും ഒരിക്കൽ മറന്നേക്ക് പുറത്തു വരും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും.
2: ഈ സിനിമ സെപ്റ്റംബർ 11 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് റോബി രാജ് ആണ്. മനോഹരമായിട്ടുള്ള മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പാർവതി ഒരു പോലീസ് വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു അസ് റിയ എഫ്എം 90.9 നാട്ടാർക്കൊപ്പം.
5: ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രി നിങ്ങളെ എല്ലാം കോരിത്തരിപ്പിക്കുവാൻ ഇതാ വരുന്നു ഡി ജെ മുട്ടത്തറ സ്വാമി. നിങ്ങളെ ധൃതംഗ പുളകിതരാക്കുന്ന സ്റ്റെപ്പുകളുമായി ഇതാ ഡാൻസ് ആൻഡം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: check.
1: It's everything cinema.
2: യെസ്, അങ്ങനെ പുതു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റീൽ ചെക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. വിക്രം പ്രഭു ഹീറോ ആയിട്ടെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സിറ്റി ഓഫ് ഗോൾഡ്. ഈ ഒരു സിനിമയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീസർ റിലീസ് ആയിരിക്കാനും
3: കോയമ്പത്തൂരിൽ ഗോൾഡ് വരും.
4: சார், இது என்ன சினிமாவா? கோடி கணக்கில் தங்கத்தை லாரியில ஸ்டேட் விட்டு ஸ்டேட் கடத்தி கொண்டு வருது.
2: സ്വർണക്കടത്തിന്റെ കഥ പറയുന്ന ഈ സിനിമ സിദ്ധാർത്ഥാണ് കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളായിട്ടുള്ള അമല ഷാജിയുടെ ആദ്യത്തെ സിനിമ കൂടിയാണ് സിറ്റി ഓഫ് ഗോഡ്. രാഹുൽ, ശിവാത്മിക, രാജശേഖർ, ജാഫർ ഇടുക്കി, സുനിൽ സുഗത എന്നിവരാണ് മറ്റ് അഭിനേതാക്കളായിട്ട് എത്തിയിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കാർത്തിക് ഷാരജ ആണ് കേട്ടോ. യുവൻ ശങ്കർ രാജയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തത്.
5: மினிமம் ஒருத்தம் உயிரையாவது எடுத்துட்டு தான் உங்க கைக்கு வந்திருக்கும் சொன்னா உங்களை நம்ப முடியுமா? அதுதான் உங்க தங்கம், அதுதான் இந்த உலகம். அதை பத்தினதுதான் இந்த கதை.

0: സിനിമ അടുത്ത മാസമാണ് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോ വിക്രം പ്രഭുവിനൊപ്പം അമല ഷാജി സിനിമയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുകയാണ് സിറ്റി ഓഫ് ഗോൾഡ് എന്ന സിനിമയിലൂടെ. നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് പ്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പുതു പുത്തൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റീൽ ചെക്കിൽ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനും കരീന കപൂറും ആദ്യമായിട്ട് ഒന്നിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ധൈര. ഈ ഒരു മൂവിയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കാനുണ്ടോ?
1: തീസരി ബാർ ആപ്പ് ഡി സി പി രമൻ കുമാറിനെ പേനെ ഭി exactly same situation face ki hai
2: accused ne mauka dhoonda aur escape karne ki koshish ki
1: crime scene recreation ke dauran
2: unhone hamare team par attack kiya
1: aur police ne self defense mein
0: മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ സെപ്റ്റംബർ 18 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ജംഗിൾ പിക്ചേഴ്സും പെൻ സ്റ്റുഡിയോസും ചേർന്നിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഈ ഒരു സിനിമയിലെ പോലീസ് വേഷത്തിലാണ് നമ്മുടെ പൃഥ്വി എത്തിയിട്ടുള്ളത്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള ത്രില്ലർ ചിത്രമായിട്ടുള്ള ധൈരയുടെ തിരക്കഥ യാഷ് കെസ്വാനി, സീമ അഗർവാൾ, മേഘ്ന ഗുൽസാർ എന്നിവർ ചേർന്നിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. റാസി, തൽവാർ എന്നീ ശ്രദ്ധേയ ചിത്രങ്ങൾക്ക് ശേഷം മേഘ്ന ഗുൽസാറും ജംഗിൾ പിക്ചേഴ്സ് വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഇത്.
2: ജുവനൈൽ പ്രൊട്ടക്ഷൻ ലോ ആണ്.

കുറ്റകൃത്യം, നീതി, ശിക്ഷ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന ഡയറിയിൽ കരീന കപൂറും പൃഥ്വിരാജ് സുകുമാരനും ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. നിയമവും നീതിയും തമ്മിലുള്ള നേർത്ത അതിർവരമ്പുകളെ ചോദ്യം ചെയ്യുന്ന കഥയാണ് ഈ സിനിമ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പൃഥ്വിരാജും കരീന കപൂറും നേർക്കുനേർ എത്തുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് ഡയറ. റിയൽ ചിക്കൻ ആസ്ട്രിയ ഇഫം 90 കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ലാസ്റ്റ് ചാൻസ് ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ.

0: check.
1: It's everything cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. Good Hope Production and Distribution Banner, Dr. Junais Babu Good Hope Nirmicha, Rajesh Parameswaran Samvidhanam Cheyna Ettavum Pudhiya Cinemayanu Aaram.
2: 17 Mobile Control.
3: Bravo 17 answering.
2: Wasted MB Yardinodu Chernu Thiricharayan Kaniyatha Tarathil Oru Body Kittiyennoru Information Undu Sir.
0: ഈ സിനിമയുടെ ടീസർ റിലീസ് ആയിരിക്കാണ് കേട്ടോ. ആകാംക്ഷയും ദുരൂഹതയും നിറഞ്ഞ ഒരു ക്രൈം ത്രില്ലർ ആയിട്ട് ഒരുങ്ങുന്ന ഈ സിനിമ സെപ്റ്റംബർ 25 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. സസ്പെൻസും ഉദ്യോഗവും നിറഞ്ഞ കഥാഗതിയിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമയുടെ ടീസർ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടി കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള രജീഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കിനാവള്ളി എന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ള വിഷ്ണു രാമചന്ദ്രനാണ് കേട്ടോ. സൈജു കുറുപ്പ്, അഷ്കർ അലി, സിദ്ദിഖ്, അഞ്ജു കുര്യൻ, സുധീഷ്, ഉണ്ണിലാലു, അജിത് കോശി, മനോജ് കെ യു, ഷഹീൻ സിദ്ദിഖ്, അപ്പുണ്ണി, ശശി, മീര വാസുദേവ്, വൈഷ്ണവി കല്യാണി, സുരഭി സന്തോഷ്, ലതാ ദാസ്, ഗോകുലൻ, റിയാസ്, നർമ്മകല, ജയരാജ് വാര്യർ, കബനി സൈറ, ശ്രേയാ ജയദീപ്, ഐരിക് ആദം എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്.
4: അഞ്ചു പേരാണ് സംഭവത്തിൽ മരിച്ചത്.
5: അതിനിടയിൽ വേറെ പ്രശ്നത്തിൽ പോയി ചാടിയോ? കൂടി വന്ന ഒരു സസ്പെൻഷൻ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ.
6: 3 ദിവസം തരും.
5: ഇത് ഈ പാർട്ടിക്കാർ ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാം.
4: How can you be so irresponsible, Reena?
0: And ജിത്തു ദാമോദർ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് രോഹിത് ഗോപാലകൃഷ്ണനാണ്. കൈതപ്രം, ജസ് ജോയ്, ജോ പോൾ എന്നിവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ളത്. ഹരിചരൺ, സിതാര, കൃഷ്ണകുമാർ, സൈൻ ഓറ, അതുൽ നറുകര, യാസിൻ നിസാർ, അജയ് ശ്രാവൺ, ആരതി എം എൻ, അശ്വിൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സൈജു കുറുപ്പ് ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ആരം. റീൽസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു അസ് ശ്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: ಶಬಾಷ್.
1: ಆಶ್ರಯ ಎಫ್ಎಂ 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഓണക്കാലത്ത് നന്ദലജ് ഡിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: നന്ദലജ് ഡിമാർട്ട് ലക്കാ ലക്കാ
2: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
4: ഗോപു നന്ദലജ് ഡിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: റിയൽ ചെക്ക്,
2: ഇറ്റ്സ് എവരിതിങ് സിനിമ.
3: തെന്നിന്ത്യയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ, നമ്മുടെ സ്വന്തം നയൻതാര ഹീറോവിനായിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഹായ്.
4: ആംബളിങ്ങ വാഴ്ക്ക മൂന്ന് രകം தான். ஒன்னு காதலிச்சு கல்யாணம் பண்றது, ரெண்டு கல்யாணம் பண்ணிட்டு காதலிக்கிறது.
3: ஒரு ஃபீல் குட் ஃபேமிலி ரொமான்டிக் மூவி ആണ് ട്ടോ ഇത്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണുവാണ്. ജെൻ മാർട്ടിൻ ആണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഗീതം നൽകിയിരിക്കുന്നത് ട്ടോ. ഗൗരി കിഷൻ, ദേവദർശിനി, നരേന്ദ്ര തുടങ്ങിയവരും നയൻതാരയ്ക്കൊപ്പം തന്നെ പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഫിലോമിൻ രാജ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബി ശേഖർ കലാ സംവിധായകനാകുന്ന സമയത്ത് ദിനേശ് കാശിയാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ആയിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്.
5: நானும் தேவையான யூசூர் குசுரா லவ் பண்றோம். என் வயிற்றுல அவன் குழந்தை வளருது. நான் மூணு மாசம் கர்ப்பம்டா.
4: என்ன விட நீ கண்ணாடி மட்டும்தான சிறுசா போட்டிருக்க, மத்தபடி
3: ഒരു സിനിമയിലെ ഹീറോ ആയിട്ട് എത്തിയിട്ടുള്ളത് കവിൻ ആണ് കേട്ടോ. അപ്പോ കവിൻ നയൻതാര കോംബോയിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ റൊമാൻറ്റിക് മൂവിയാണ് ഹായ്. നമുക്ക് എന്തായാലും ഈ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ റിയൽ ചെക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് റിയൽ ചെക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നത് വരെ ഇറ്റ്സ് മിയർ ജനോമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചുള്ള എക്സ്പെർട്ട്
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായി ദാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. കേൾക്കാൻ മറക്കല്ലേ.

0: Hey, good evening and welcome to a beautiful episode of Sanjari on Asprea FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ആ സഞ്ചാരിയുമായിട്ട് ആർ ജെ അനുഷ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ.
1: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
0: ഇനി അങ്ങോട്ട് മനോഹരമായ സ്ഥലങ്ങളും യാത്രാ അനുഭവങ്ങളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം. അപ്പോൾ ഇന്ന് നമ്മൾ സഞ്ചാരിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത് കടലിരമ്പുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു മനോഹരമായ നഗരത്തിലേക്കാണ്. കടൽ വന്ന് കൈപിടിക്കുന്ന ചരിത്രം മണൽപ്പരപ്പിൽ കഥകൾ എഴുതി വെച്ച ഇന്ത്യയുടെ അവസാനത്തെ മണ്ണിലേക്ക്, അതെ, നിഗൂഢതകളും സൗന്ദര്യവും ഒരുപോലെ ഒളിപ്പിച്ചു വെച്ച ധനുഷ്കോടിയിലേക്ക്. അപ്പൊ എങ്ങനെ സഞ്ചാരിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയാലോ?

രാമേശ്വരത്ത് നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെ പാമ്പൻ ദ്വീപിന്റെ തെക്കേ അറ്റത്ത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ചുംബിക്കുന്ന ആ ഇടുങ്ങിയ മണൽത്തിട്ട പുരാണങ്ങളിൽ രാമൻ തന്റെ വില്ലിന്റെ അറ്റം കൊണ്ട് സേതുബന്ധനത്തിന് അടയാളമിട്ട ഇടം. അതുകൊണ്ടാണ് ഈ നാടിന് ദരിഷ്കോടി അഥവാ വില്ലിന്റെ അറ്റമെന്ന് പേര് വന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയ ഒരു കഥയുണ്ട് കേട്ടോ, രാത്രിയുടെ കഥ. ആക്ച്വലി ധനുഷ്കോടി എന്നാൽ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല. 1964 December 22 ആ കറുത്ത രാത്രി വരെ അതൊരു തിരക്കേറിയ തുറമുഖ നഗരമായിരുന്നു. സ്കൂളുകളും റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ഒക്കെയായി സജീവമായ ഒരു പട്ടണം. എന്നാൽ ആ രാത്രിയിൽ ആഞ്ഞടിച്ച ഒരു മഹാ ചുഴലിക്കാറ്റിൽ ആ നഗരം മുഴുവൻ കടലെടുക്കുകയുണ്ടായി. 115 യാത്രക്കാരുമായി വന്ന പാമ്പൻ ധനുഷ്കോടി ട്രെയിൻ തിരമാലകളിൽ അപ്രത്യക്ഷമായി. നേരം വെളുത്തപ്പോൾ അവശേഷിച്ചത് തകർന്ന കെട്ടിടങ്ങളുടെ അസ്ഥിക്കൂടങ്ങൾ മാത്രമായിരുന്നു. ഇനി ഇന്നത്തെ ധനുഷ്കോടിയിലേക്ക് വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700. വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രം ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശം. സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

ധനുഷ്കോടി ഒരു പ്രേത നഗരം, ഗോസ്റ്റ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. തകർന്ന പള്ളിയുടെ ചുവരുകളും റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളും ഇന്നും അവിടെ നിശബ്ദ സാക്ഷികളായി നിലനിൽക്കുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് കേട്ടോ. ഇന്ത്യയുടെ അവസാനത്തെ റോഡിലൂടെ കാറ്റേറ്റു പോകുമ്പോൾ ഇരുവശത്തും തീരെ തല്ലുന്ന കടൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് വിസ്മയിച്ചു പോകും. കടൽ അലറുന്നതല്ല, ആരോടൊക്കെയോ എന്തൊക്കെയോ പരിഭവങ്ങൾ പറയുന്നത് പോലെ തോന്നും ധനുഷ്കോടിയിൽ ചെന്നാൽ. ഓർമ്മകളുടെ ആ മണൽപ്പരപ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. കടലിനാൽ ചുറ്റപ്പെട്ട ഈ മണൽപ്പരപ്പിന് ഒരു അത്ഭുതമുണ്ട്. കടൽ തീരത്ത് നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി മണൽ കുടിച്ചാൽ കിട്ടുന്നത് ഉപ്പില്ലാത്ത മധുരമുള്ള കുടിവെള്ളമാണ്. ചുറ്റും ഉപ്പ് കടലാണെങ്കിലും പ്രകൃതി കാത്തുവെച്ച ഈ അത്ഭുതം ഇന്നും ശാസ്ത്രലോകത്തിന് ഒരു കൗതുകം തന്നെയാണ് കേട്ടോ. ഈ ഉപ്പില്ലാത്ത മധുരമുള്ള കുടിവെള്ളം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്തെന്നറിയും? ഇന്ത്യയുടെ അവസാനത്തെ റോഡാണ് ധനുഷ്കോടി റോഡ്. അതായത് ധനുഷ്കോടിയിലെ തന്നെ അരിച്ചൽ മുനൈ എന്നറിയപ്പെടുന്ന ഇടത്താണ് ഇന്ത്യയുടെ ഭൂപടം അവസാനിക്കുന്നത്. ഇവിടെ ഒരു സ്തൂപമുണ്ട്. ആ റോഡിന്റെ അറ്റത്തു നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകൾക്കപ്പുറം ശ്രീലങ്കയുടെ തലൈമന്നാർ ഭാഗം തെളിഞ്ഞു കാണും. മാത്രമല്ല രാമസേതുവിന്റെ തുടക്കവും ഇവിടെ നിന്നാണ് കേട്ടോ. എന്താണ് രാമസേതു എന്നല്ലേ പറഞ്ഞുതരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം.

0: ഒപ്പം
1: ഗുണമേന്മയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. അങ്ങനെ ധനുഷ്കോടിയിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചാരിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ രാമസേതുവിന്റെ തുടക്കത്തിലാണ് നമ്മളിങ്ങനെ സഞ്ചാരിയിലൂടെ സഞ്ചരിച്ച് എത്തി നിൽക്കുന്നത്. ആക്ച്വലി ശ്രീരാമന്റെ വാനരസേന ലങ്കയിലേക്ക് ചിറകെട്ടിയ രാമസേതു അല്ലെങ്കിൽ ആദംസ് ബ്രിഡ്ജ് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നാണ് വിശ്വാസം. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇപ്പോഴും ഈ ഭാഗത്ത് സമുദ്രത്തിനടിയിലായി പാറക്കെട്ടുകളുടെ ഒരു നിര കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്നറിയും? രണ്ട് കടലുകളുടെ സംഗമം. ഇവിടെ കടൽ തികച്ചും ശാന്തമാണ്. ഇതിനെ തമിഴിൽ പെൺകടൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ തിരമാലകൾ ശക്തമാണ്. അതായത് ബംഗാൾ ഉൾക്കടലിനെയാണ് കേട്ടോ പെൺകടൽ എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇവിടെ തിരമാലകൾ ശക്തമാണ്. ഇതിനെ ആൺകടൽ എന്നും വിളിക്കും. ഈ രണ്ട് കടലുകളും ഒത്തുചേരുന്ന ഭാഗത്തെ നിറവ്യത്യാസം നോക്കി നിൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
1: എന്നെ കൊണ്ട് പിടിച്ചിരിക്കുന്നു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyattankara, Kottarakara, Karunagappally.
3: 25-il-1 namukku adichalo, 100-il edengilonnu kittanum adi.
4: Endu patti?
3: Arinjile, Nandira G-Mart Lakkalakkayil, bumper sammanamayi narkedupilude 25 Baleno carukal, koodade 100 LED TV-kal, 100 gold coin-ukal, 100 silver coin-ukal, 100 washing machine-ukal enningane kodikkanakkina rupayude sammanangalum offer-ukalum, oppam ethum kuranja vilayumayi price challenge-um.
0: Gobu Nandilat G-Mart, MC Road Kunnakara Petrol Pumpin samibam, Kottarakara.
5: Eda padam kandu, international level. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോ.
2: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
3: ഈ ഓണക്കാലത്ത് നന്ദലക്ഷ്മി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക്ഷ്മി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലക്ഷ്മി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171771.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. സഞ്ചാരിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധനുഷ്കോടിയിലൂടെയാണ് കേട്ടോ. 1964 മുൻപ് ചെന്നൈയിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബോട്ട് വഴി ശ്രീലങ്കയിലേക്ക്. അന്ന് സിലോൺ എന്നാണ് ശ്രീലങ്ക അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു. ഒരൊട്ട് ടിക്കറ്റ് എടുത്താൽ ചെന്നൈയിൽ നിന്ന് കൊളംബോ വരെ എത്തുമായിരുന്നു എന്നതായിരുന്നു അന്നത്തെ പ്രത്യേകത. ഇവിടുത്തെ കടലിനടിയിലെ റെയിൽവേ ട്രാക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കടലിനടിയിലും റെയിൽവേ ട്രാക്കോ എന്ന്. 1964 ആ രാത്രിയിൽ കടലെടുത്തത് വെറും ഒരു ട്രെയിനല്ല, ഒരു നാടിന്റെ തന്നെ ഗതാഗത മാർഗമായിരുന്നു. ഇന്നും കടൽ പിൻവാങ്ങുന്ന സമയങ്ങളിൽ പഴയ റെയിൽവേ പാളങ്ങളുടെയും ബോഗികളുടെയും ഒക്കെ തുരുമ്പിച്ച ഭാഗങ്ങൾ കടലിനടിയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും. ആ കാഴ്ച ഒരു നടുക്കത്തോടെ അല്ലാതെ ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. രാമായണ കഥയുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് കേട്ടോ ഈ ഒരു മണ്ണിന്. ലങ്കാദഹനത്തിന് ശേഷം രാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിച്ചത് ധനുഷ്കോടിയിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രസിദ്ധമായ കോദണ്ഡരാമസ്വാമി ക്ഷേത്രം 1964 കൊടുങ്കാറ്റിലും തകരാതെ അവശേഷിച്ചു എന്നത് ഒരു അത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
7: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatunkara, Kottarakara, Karunagappa.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടി വികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

അങ്ങനെ ധനുഷ്കോടിയുടെ മനോഹരവും നടുക്കുന്നതുമായ കഥകളിലൂടെയും പ്രദേശങ്ങളിലൂടെയുമൊക്കെയാണ് നമ്മളിങ്ങനെ ഇന്നത്തെ സഞ്ചാരിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം സർക്കാർ ഇവിടം ആൾ താമസമില്ലാത്ത പ്രേതനഗരമായി പ്രഖ്യാപിച്ചുവെങ്കിലും കുറച്ചു മുക്കുവ കുടുംബങ്ങൾ അവിടെ തന്നെ തുടർന്നു. അന്നത്തെ കളക്ടറായിരുന്ന നട്ടരാജന്റെ സഹായത്തോടെയാണ് അവർ അവിടെ പുനരധിവസിച്ചത്. അതുകൊണ്ട് ആ ഗ്രാമത്തെ അവർ നട്ടരാജ്പുരം എന്നും വിളിക്കുന്നു. ഇന്നിവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കടൽ വിഭവങ്ങളും കക്കുകൾ കൊണ്ട് നിർമ്മിച്ച ഭൗതിക വസ്തുക്കളും വിൽക്കുന്നത് ഈ സാധാരണക്കാരാണ് കേട്ടോ. പഴയ മലയാളികൾക്ക് ധനുഷ്കോടി ഒരു വികാരമായിരുന്നു. ദുബായിലേക്കും അമേരിക്കയിലേക്കും പോകുന്നതിന് മുൻപ് മലയാളി ഭാഗ്യം തേടി പോയിരുന്ന ഗൾഫ് സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയായിരുന്നു. ചെന്നൈയിൽ നിന്ന് ബോട്ട് മെയിൽ കയറി ധനുഷ്കോടിയിലെത്തി അവിടെ നിന്ന് ബോട്ട് വഴി ലങ്കയിലേക്ക് പോയിരുന്ന ആ കാലത്തെ കുറിച്ചുള്ള കഥകൾ എം ടി വാസുദേവൻ നായരുടെ കൃതികളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. ധനുഷ്കോടിയെ നാം ഒരു പ്രേത നഗരം എന്ന് വിളിക്കുമ്പോഴും ആ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇന്നും തുടിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളുടെ കഥയാണ് നമ്മൾ നേരത്തെ കേട്ട നട്ടരാജ്പുരം. 1964 ആ വലിയ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തുടച്ചു നീക്കിയപ്പോൾ സർക്കാർ ആ പ്രദേശം മനുഷ്യവാസത്തിന് യോഗ്യമല്ല എന്ന് വിധിയെഴുതി. പക്ഷെ കടലിന് ഭയമില്ലാത്ത കുറച്ചു മനുഷ്യർ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അവശേഷിച്ച ഭാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കാൻ അധികൃതർ ശ്രമിച്ചപ്പോൾ അവർക്ക് തുണയായത് അന്നത്തെ രാമനാഥപുരം കളക്ടറായിരുന്ന എസ് നട്ടരാജ് ആയിരുന്നു. ആ ജനതയോട് കരുണ കാണിച്ച, അവർക്കവിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ആ ഉദ്യോഗസ്ഥനോടുള്ള സ്നേഹസൂചകമായിട്ടാണ് അവർ തങ്ങളുടെ കൊച്ചു ഗ്രാമത്തിന് നട്ടരാജ്പുരം എന്ന് പേരിട്ടത്. ഇന്ന് ധനുഷ്കോടിയിലെത്തുന്ന സഞ്ചാരികളെ സ്വീകരിക്കുന്നത് ഈ ഗ്രാമവാസികളാണ്. വൈദ്യുതിയോ സ്ഥിരമായ വീടുകളോ ഇന്നും അവിടെ പരിമിതമാണ്. ഓലമേഞ്ഞ ചെറിയ കുടിലുകൾ, കക്കകളും കടൽ ചിപ്പികളും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ മാലകളും അലങ്കാര വസ്തുക്കളും ഇവയൊക്കെ വിൽക്കുന്ന കൊച്ചു കടകൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും കാണാൻ സാധിക്കുക. പിന്നെ കടൽ കവർന്നെടുത്ത ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കുന്ന കുറച്ച് മനുഷ്യരെയും കാണാം. ശരിക്കും പറഞ്ഞാൽ അതിജീവനത്തിന്റെ പാഠമാണ് നട്ടരാജ്പുരം. ഓരോ മനുഷ്യനും നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം അവിടെ നേരിട്ട് ചെന്ന് കാണാൻ സാധിക്കും. എത്ര വലിയ ദുരന്തം വന്നാലും എല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടും പൊരുതാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തി. കടൽ ശാന്തമാകുമ്പോൾ അവർ മീൻ പിടിക്കാൻ പോകുന്നു. സഞ്ചാരികൾ വരുമ്പോൾ അവർ കച്ചവടം ചെയ്യുന്നു. ആധുനിക ലോകത്തിന്റെ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ കടലിനൊപ്പം ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു ജനത.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
5: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
9: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
7: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
8: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
9: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
10: ഓക്സിജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: എന്താണ്
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. അങ്ങനെ ധനുഷ്കോടിയിൽ വന്നിട്ട് നമ്മളിതാ നട്ടരാജപുരത്തിലൂടെയാണ് സെഞ്ചാരിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ധനുഷ്കോടിയിൽ പോകുമ്പോൾ ഉറപ്പായും അവിടെയുള്ള തകർന്ന പള്ളിയുടെയും റെയിൽവേ സ്റ്റേഷന്റെയും ഫോട്ടോ എടുക്കുന്നതിനൊപ്പം നട്ടരാജപുരത്തെ മനുഷ്യരുടെ പുഞ്ചിരി കൂടിയൊന്നും കാണേണ്ടതാണ്. കാരണം ആ ചാരത്തിൽ നിന്നാണ് അവർ ഈ ഗ്രാമത്തെ വളർത്തിയത്. പ്രധാനമായും ഇവിടുത്തുകാരുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനവും ടൂറിസവുമാണ്. മീനുടക്കി വിൽക്കുന്നതും ചിപ്പി കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുമാണ് പ്രധാന വരുമാനം. ഈ ഗ്രാമത്തിലെ കുട്ടികൾക്കായി വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു കൊച്ചു സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കടക്ഷോഭമുണ്ടായാൽ എളുപ്പത്തിൽ മാറ്റിപ്പണിയാൻ കഴിയുന്ന ഓലമേഞ്ഞ വീടുകളാണ് ഇന്നും ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. ഇവിടുത്തെ അതിജീവനത്തിന്റെ സാക്ഷിയായ റാണി അക്കയെ പറ്റി കേട്ടിട്ടുണ്ട്. നട്ടരാജ്പുരത്തെത്തിയാൽ നമുക്ക് റാണി അക്കയെ കാണും. ആ വലിയ ദുരന്തം നടക്കുമ്പോൾ അവർക്ക് 10 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. തകർന്ന റെയിൽവേ സ്റ്റേഷനിലെ വാട്ടർ ടാങ്കിന് സമീപം നിന്നുകൊണ്ട് അവർ ഇന്നും ആ രാത്രിയെ കുറിച്ച് പറയും. ട്രെയിൻ വരുന്നത് നോക്കി നിന്ന തങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എങ്ങനെയാണ് തിരമാലകളിൽ മറഞ്ഞു പോയതെന്ന്. ഇന്ന് റാണിയക്കയെ പോലെയുള്ള ഒരു പിടി ആളുകൾ അവിടെ ബാക്കിയുള്ളത് കൊണ്ടാണ് ആ ചരിത്രം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം BDC-ക്കൊപ്പം ഹെൽത്തി ഓണം CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40-ൽ പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
1: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
2: Pedipadans Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
0: Ade ready aayile
3: Engotta
0: Marano ella sheni nyayal divasangalilum nammude Eljoyil special offers inde veedilekku avashyamaya ella sadhanangalum offer price il
3: Adu kollallo angane anengil njan ready Aljo Hypermarket Nellikundam Aljo Supermarket Payangil Antumannu Aljo vilakuravinde vismayam
4: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

നട്ടരാജ്പുരത്തെ ഓലമേഞ്ഞ ചെറിയ കുടിലുകളെ പറ്റി പറയണം. ഓലമേഞ്ഞ ചെറിയ കുടിലുകൾ കാണാൻ വളരെ ഭംഗിയാണ്. അവിടെയുള്ള സ്ത്രീകൾ കടലിൽ നിന്ന് കിട്ടുന്ന കക്കകളും ചിപ്പികളുമൊക്കെ മനോഹരമായി മിനുക്കി മാലകളും കൗതുക വസ്തുക്കളും ഉണ്ടാക്കും. നമ്മൾ അവിടുന്ന് വാങ്ങുന്ന 10 രൂപയുടെ ചിപ്പിമാലകൾ ആ പാവപ്പെട്ട കുടുംബങ്ങളുടെ അതിജീവനമാണ്. ആധുനികമായ യാതൊരു സൗകര്യവും ഇല്ലാതെ ഇന്നും അവർ അവിടെ കഴിയുന്നത് സ്വന്തം മണ്ണിനോടുള്ള പ്രണയം കൊണ്ട് മാത്രമാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട് കേട്ടോ. നട്ടരാജ്പുരത്തെ സ്ത്രീകൾ മണൽക്കൈ കൊണ്ട് വെറുതെ മണൽ വകഞ്ഞു മാറ്റിയാൽ അവിടെ തെളിയുന്നത് ഉപ്പില്ലാത്ത തെളിനീരാണ്. ചുറ്റും ഉപ്പുകടലാണെങ്കിലും പ്രകൃതി ജനതയ്ക്കായി കാത്തുവെച്ച അനുഗ്രഹമാണ് ഈ മധുര ജല കിണറുകൾ. ഭൂപടത്തിന്റെ അവസാനത്തെ റോഡ് വരെ നമ്മൾ വണ്ടിയിൽ പാഞ്ഞു പോകാറുണ്ട്. പക്ഷെ ആ യാത്രയിൽ വഴിയിൽ കാണുന്ന ഓലക്കുടിലുകൾക്ക് നേരെ ഒന്ന് കൈവീശാൻ മറക്കരുത് കേട്ടോ. കാരണം ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയ ഒരു നഗരത്തെ ഇന്നും ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നവരാണ് നട്ടരാജ്പുരത്തെ ആ മനുഷ്യർ. സീ ഫുഡ് വിഭവങ്ങളുടെ കലവറയാണ് കേട്ടോ നട്ടരാജ്പുരം. സഞ്ചാരികൾക്കായി നട്ടരാജ്പുരത്തെ സ്ത്രീകൾ ഒരുക്കുന്ന കൊച്ചു ഹോട്ടലുകൾ നമുക്ക് കാണാം. ഫ്രിഡ്ജിൽ വെക്കാത്ത കടലിൽ നിന്ന് അപ്പോൾ പിടിച്ചുകൊണ്ടുവരുന്ന മീനുകൾ കടലിൽ ചുട്ടെടുത്തും മസാല പുരട്ടി വറുത്തും അവർ വിളമ്പും. തനിഷ്കോടി സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എന്നറിയപ്പെടുന്ന ഈ രുചി ആ ഗ്രാമത്തിന്റെ തന്നെ തനിമയാണ്. പിന്നെ നട്ടരാജ്പുരത്തെ വീടുകളുടെ മുൻപിൽ ചെന്നാൽ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന വലിയ ശംഖുകൾ കാണാൻ സാധിക്കും. ഈ ശംഖുകൾ ചെവിടടുപ്പിച്ച് വെച്ചാൽ അതിൽ നിന്ന് കടലിരമ്പം കേൾക്കാം. ഒരു പ്രത്യേകതരം അനുഭൂതിയിലൂടെയായിരിക്കും ആ ഒരു സമയം നമ്മൾ കടന്നു പോവുക. എന്തായാലും ഇന്ന് ഇന്ത്യയുടെ തന്നെ അവസാനത്തെ മണ്ണായ ധനുഷ്കോടിയും അവിടുത്തെ പ്രധാന നഗരമായ നട്ടരാജ്പുരത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ സഞ്ചാരിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നത്. അപ്പോ ഇന്നത്തേക്ക് സഞ്ചാരി വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം, അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC Road, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
6: എന്ത് പറ്റി?
5: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപുനന്ദലത് ജി മാർട്ട്, MC Road, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: You are listening to Back to Back Songs on Asrayam 90, Nadinuppam, Nattarkuppam.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ജി എസ് ടി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than the prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
0: രാജ്യത്തെ 2029-ഓടെ ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യു ആർ ലിസണിംഗ് ടു ബാക്ക് സോങ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Good evening. Welcome to Red Carpet with me, RJ Anamika. ചിരിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് കഴിയുമല്ലേ. എന്നാൽ വേറൊരാളുടെ അഭിനയത്തിന് സ്വന്തം വോയിസ് കൊണ്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് കഴിയുന്ന ചില ആൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും മലയാളികളെ മുഴുവൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറൽ താരമാണ് കേട്ടോ. കോമഡി ഫൺ ഡബ്ബിങ്ങിലൂടെ 300,000+ ഫോളോവേഴ്സിനെയും ഒരുപാട് 1 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോകളും സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഹരികൃഷ്ണനാണ്. ഡബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. സോ ഹരിയാണ് എന്റെ കൂടെ ഉള്ളത്. ഹരി, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: നല്ല വിശേഷം. ഇപ്പൊ ഓണൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു.
1: എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം ഒക്കെ?
2: ഇപ്രാവശ്യത്തെ ഓണം നല്ല അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ കൊറേ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ അടുത്ത്. ഞങ്ങള് കൊറേ കൂട്ടായ്മ ഉണ്ട്, എന്റെ ഏജിലുള്ള കൊറേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ നല്ല രീതിയിൽ അടിച്ചു പിടിച്ചൊരു ഓണമായിരുന്നു.
1: ഓക്കെ, ജിൽജിൽ വൈബ് ആയിരുന്നു.
2: പിന്നെ ജിൽജിൽ വൈബ്.
1: സാധാരണ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്താണ് എല്ലാ ആൾക്കാരും കൂടുന്നതും ആ ഒരു ഫെസ്റ്റീവ് മോഡില് നിൽക്കുന്നതും അല്ലെ?
2: അതെ അതെ.
1: ഇപ്പോ ഹരിയുടെ വീഡിയോസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഡബ്ബിങ്ങിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പാട്ട് പാടുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡബ്ബിംഗ് ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്?
2: ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കലോത്സവം അതോളത്തെ പരിപാടിയിലൊക്കെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പാർട്ടി അതോളത്തെ എല്ലാ പരിപാടിക്ക് വേണ്ടി. മിമിക്രിയിലേക്ക് ഞാൻ തിരിഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയുന്നതാണ്. മഹേഷ് മിമിക്സ് എന്ന് പറഞ്ഞ് മിമിക്സിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ആ ചേട്ടൻ എന്റെ സീനിയർ ആയിരുന്നു. ആ ചേട്ടൻ എന്നെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പുള്ളിനെ പോലെ നന്നായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊരു പെർഫെക്ഷൻ വരാത്തവരെ ഞാൻ എന്റെ രീതിയിലേക്ക് മാറ്റിയാണ് സൗണ്ട് ചേഞ്ച് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തു. അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് അത്യാവശ്യം വൈറലായി. അപ്പൊ ഈ ഒരു ജേണർ തന്നെ എടുത്ത് അങ്ങ് ചെയ്തു തുടങ്ങി.
1: ചെയ്തു അല്ലേ?

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലത് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലത് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് കോമഡി ഫൺ ഡബ്ബിങ്ങിലൂടെ നമുക്കൊക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള റിയൽ ക്രിയേറ്റർ ഹരികൃഷ്ണനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് കുഴിമന്തി കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ സാധനമാണ്. ശരിക്കും ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ? സ്പോട്ടിൽ ഇടുന്നതാണോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു മെക്കാനിസം?
2: ഞാനിപ്പോ ഇതുവരെയായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കില്ല.
1: ഓക്കെ.
2: ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡിൽ എന്താണോ അല്ലെ ആ ഒരു കോൺവെർസേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ക്യാരക്ടേഴ്സിന്. അപ്പൊ എന്റെ അടുത്ത് ഓർമ്മ ചോദിക്കാറുണ്ട്, ഓൾറെഡി നിങ്ങള് മുമ്പ് ചിലപ്പോ പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ
1: കൊടുക്കണേന്ന്.
2: നമുക്ക് അവരെ ലിപ്സിങ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നെങ്കിൽ ചിലപ്പോ അത് കണ്ടിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ചിലപ്പോ കൂടുതലും കുറച്ച് പെർഫെക്ഷൻ വരുള്ളൂ. അതായത് ആ ടൈമിൽ നമ്മൾ കയ്യിലിട്ട് പറയുന്നതാണ്.
1: പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ അത് റീപോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
2: അതെ അതെ. ഇപ്പൊ ഈ ഒരു ഓണത്തിന്റെ സമയം നോക്കുകയാണെങ്കിലും ഓരോ കോളേജിലൊക്കെ ഓരോരോ കളികൾ ഉണ്ടാവില്ലേ, ഇപ്പൊ ഈ കസേരകളി, ഈ വടംവലി, അതിനകത്ത് ഈ ഫണ്ണി ആയിട്ടുള്ളതിൽ കൂടുതൽ എന്റെ വോയിസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്.
1: ആ അത് എനിക്ക് തോന്നുന്നു ഒരു ചെറുക്കൻ ഇങ്ങനെ വീഴുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു അത് ഒരുപാട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ ഒക്കെ ട്രോളാനായിട്ട് ഒരുപാട് വീഡിയോസ് ആഡ് ഓൺ ചെയ്യാറുണ്ട്. സന്തോഷമുണ്ട്. അതൊന്ന് പറയാവോ
2: എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു ക്ലിപ്പ്, എന്തെങ്കിലും വീഴാൻ നേരത്തുള്ള?
1: അതെ അതെ അതെ.
2: ഓക്കെ,
3: എല്ലാവരും
1: മിക്ക വീഡിയോസിലും കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു പിള്ളേരൊക്കെ, കോളേജ് പിള്ളേരൊക്കെ കൂടുതലും ഇതുപോലുള്ള വീഴുന്ന ടൈപ്പ് ഓഫ് വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നത് ഇതാണ്. ആക്ച്വലി ഇത് താങ്കൾ ചെയ്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച വേറെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ വന്നതായിരിക്കുന്നു. അപ്പൊ ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോ കണ്ടതാണ് ഒറിജിനൽ സംഭവം വന്നത് ഇവിടെ നിന്നാണെന്ന് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ പാട്ട് പാടുമായിരുന്നോ?
2: ചെറുതായിട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, പക്ഷേ ബാൻഡിൽ ഞാൻ വോക്കലിസ്റ്റ് അല്ല, ഡ്രമ്മറാണ്.
1: ഒരു പാട്ടൊന്ന് പാടാവോ, ഇഷ്ടമുള്ളൊരു പാട്ട്? ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു പാട്ട് പാടിയാലും മതി. തെരുവുകൾ നീ എന്ന് പറഞ്ഞ പാട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ പാട്ട് പാടിയാലും മതി. അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാട്ട്?
2: രണ്ടു ടൈം പാടിയാ പോരെ?
1: ആ മതി മതി.

0: മതിയോ?
1: കഴിഞ്ഞോ? രണ്ടുപേരിന്ന് പറഞ്ഞപ്പോ ഒരു പൂ ചോദിച്ചു പോലും ഒരു പൂക്കാലം തന്നു. ഓക്കെ, അടിപൊളിയായിട്ട് പാടി കേട്ടോ.
0: താങ്ക് യു.

സത്യം എന്റെ കണ്ണിൽ ഈ ലോകമിതിങ്ങനെ പമ്പര ചുറ്റണം എന്റെ തീർപ്പിൽ പിടവെട്ടാണ് പണ്ടേ തടിക്കേടാണ് നിന്റെ ഒരുമ്പെട്ടാലും മൊത്തം പാട കത്തിത്തീരുന്ന തീ ഞാനേ നിന്നാളുന്ന തീ ഞാനേ നീ ചുമ്മാതെ ചട്ടിയും വേണ്ട.

ഇനി കളി മാറുന്നേ. ഇല്ലൊരു പൊമ്പളി നിൻവഴി പെരുവഴി മുറുകണ കെട്ടാണേ. പൂവട മുറവിൽ ജീവന നിലവിളി അടിമുടി കൂട്ടാണോ കയ്യിൽ പന്തെന്നുട കോട്ടി. നിൻ സ്വർഗവും നരകവും ഭൂമിയിലാണ് ഇനി എന്നുട മുന്നിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമ്മക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള ഹരികൃഷ്ണനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പല വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോ ഒരു പെർട്ടിക്കുലർ സിനിമയുടെ സീൻ എങ്ങനെയാണ് ചൂസ് ചെയ്യാറുള്ളത്?
1: അങ്ങനെ ഇന്ന സീൻ തന്നെ എടുക്കണം, എനിക്ക് കൊറേ സജഷൻസ് വരാറുണ്ട്. പിന്നെ കുറെ പേര് യൂട്യൂബിൽ തന്നെ കുറെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ അയച്ചുതരും. ഞാൻ എന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ തന്നെ എടുക്കുന്നത്. പക്ഷേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ആണ്. ഇപ്പൊ ഓൾറെഡി അറിയാലോ, നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് എടുക്കണ കാരണം നമുക്കത് ഫുള്ളും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കുറെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോ മേ ബി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിലൊരു സ്ട്രൈക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ക്ലെയിം കിട്ടാറുണ്ട്. പക്ഷെ നമ്മള് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലെയിം ഒക്കെ വരാൻ നേരത്തെ നമ്മൾക്ക് പിന്നെയും ഭയങ്കര പാടായിരിക്കും. അതിലുണ്ടാവുന്ന എഡിറ്റ് ചെയ്യുക, റീഡിറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ അത്ര നേരം ചെയ്തേക്കണ ഒരു ഡയലോഗ് തന്നെ സ്ട്രക്ചറെ മാറ്റേണ്ടി വരും.
0: ഇപ്പൊ എത്ര സമയം എടുക്കാറുണ്ട് മൊത്തത്തിൽ ഡബ് ചെയ്യാനായിട്ട്?
1: സത്യം പറയുമ്പോ നമുക്ക് വീഡിയോയുടെ ലെങ്ത് നോക്കുമ്പോ ഒരു 3 മിനിറ്റും 4 മിനിറ്റൊക്കെയാണ് ഉണ്ടാവണം. പക്ഷെ അതിന്റെ പുറകിലൊരു 4-5 മണിക്കൂർ
0: തീർച്ചയായിട്ടും. ആൾക്കാര് വിചാരിക്കും എന്താണ് ഇത്, ജസ്റ്റ് ഒരു 50 seconds അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിന് പിന്നിൽ നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ.
1: പിന്നെ റൂമിൽ തന്നെ എന്താണ് മറ്റേ റെക്കോർഡ് ചെയ്യുന്നത്, ഇപ്പൊ എന്നെ വിളിക്കുന്നതിന് മുമ്പേ പുറകില് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു,
0: ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ടായിരുന്നു.
1: അതെ അതെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
8: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് കോമഡി ഫൺ ഡബ്ബിങ്ങിലൂടെ നമുക്കൊക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള റിയൽ ക്രിയേറ്റർ ഹരികൃഷ്ണനാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ആരാണ് ഹരികൃഷ്ണൻ?
9: മാറ്റി നിർത്താണെങ്കിൽ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ്.
8: പച്ചയായിട്ടുള്ള മനുഷ്യനാണ്.
9: ഞാൻ ഓൾറെഡി ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ കൂടാതെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്.
8: ഓക്കെ.
9: കൂടാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. കൂടാതെ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്.
8: ബിസിനസ് ഉണ്ട്. ഓക്കെ. എല്ലാം കൂടെ എങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്തോണ്ട് പോകുന്നേ?
9: മാനേജ് ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ടൈം അതിനുവേണ്ടി മാനേജ് ചെയ്യാൻ
8: പറ്റും. കാരണം നമ്മള് മൾട്ടിപ്പിൾ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നേ. ഇപ്പൊ നമ്മള് ഡബ്ബിങ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ബാൻഡിലുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു റഷ് ഉള്ള ഒരു ലൈഫ് അല്ലേ ശരിക്കും പറഞ്ഞാൽ?
9: ഇഷ്ടമാണ്.
8: തിരക്കുള്ള ലൈഫാണോ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം? ഓക്കെ. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല?
9: ഓക്കെ.
8: വീട്ടിലാരൊക്കെയുണ്ട്?
9: വീട്ടില് ഞങ്ങൾ 5 പേരാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയൻ, ചേച്ചി. പിന്നെ ചേച്ചി പുറത്താണ് കല്യാണം കഴിഞ്ഞ്. ഹസ്ബൻഡും ഉണ്ട്, ഒരു ഭാവിയും ഉണ്ട്.
8: ഓക്കെ. അനിയൻ എന്താ ചെയ്യുന്നേ?
9: അനിയൻ ഇപ്പൊ ലക്ഷ്യയിലായിരുന്നു. അവൻ BCom കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആയിട്ട് കേറിയിട്ടുണ്ട്. CMA ആയിരുന്നു.
8: ഓക്കെ. അപ്പൊ ഹാപ്പി ഫാമിലി ആണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒക്കെ എത്രത്തോളം ഉണ്ട്? ഇങ്ങനെ ഡബ്ബിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആരെയ കാണിക്ക? ഓക്കെ. അനിയന് സജഷൻസ് പറയൂല്ലേ ആദ്യം തന്നെ? ഓക്കെ. അപ്പൊ അനിയൻ ഇങ്ങനെ കണ്ടിട്ട് അനിയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതായിരുന്നു?
9: അനിയൻ ഈ ബാഹുബലി വീഡിയോ ഓൾറെഡി പറയും, വീഡിയോ റീച്ച് ആവുന്ന വീഡിയോ ആണെങ്കിൽ ഇതെന്തായാലും റീച്ച് ആവാത്ത വീഡിയോ ആണെങ്കിൽ കുറച്ച് മാറ്റം വരുത്തണം എന്ന് പറയും.
8: ഓക്കെ. അനിയന് ചെറിയ രീതിയിലുള്ള ജ്യോതിഷം വല്ലതും ഉണ്ടോ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്?
9: അല്ല, പക്ഷെ ഒരു തമാശ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം എനിക്ക് രസമില്ലാത്ത വീഡിയോ എന്ന് പറഞ്ഞ വീഡിയോ ആണ് ഈ കുഴിവന്തിരിക്കാൻ പോയതെന്ന് പറഞ്ഞ വീഡിയോ.
8: അയ്യോ,
9: ആ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് മറ്റൊന്ന് വന്നിട്ടുള്ളത്.
8: ഓക്കെ. അനിയന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതായിരുന്നു?
9: അനിയന് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഒന്ന് ബാഹുബലിയുടെ വീഡിയോ ഉണ്ട്, അതല്ലാതെ നമ്മള് മറ്റേ പെന്നി വൈസ് എന്ന് പറഞ്ഞ കിറ്റ് സിനിമയുടെ ആ ക്യാരക്ടറിന് സുധീഷ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് ഒരു ഫണ്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അനിയന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
8: എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാരും കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ ഫണ്ടബിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് പറ്റിക്കാറുണ്ടോ?
9: എന്റെ നേരത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതായിരുന്നു. ഇപ്പോഴാണെങ്കിലും പറ്റിക്കുന്നുണ്ട്.
8: എന്താ വിളിച്ച് പറ്റിക്കാറുള്ളത്?
9: ആദ്യം നമ്മള് അവരായിട്ട് എന്തെങ്കിലും കോൺവെർസേഷൻ വരാൻ നേരത്ത് അവര് തന്നെ എന്തെങ്കിലും കാര്യം ഇട്ട് വെച്ചിട്ട് മേബി ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം വരും എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ ഫ്ലിപ്കാർട്ടുകാരനാവും.
8: ഓക്കെ. അങ്ങനെ പറ്റിപ്പില് വീണിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? പറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരാലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? അതെന്തു പറ്റി?
9: അത് ഒരു പ്രാവശ്യം ഹെൽമെറ്റ് ഇല്ലാത്ത കാരണം പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കഥ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ശരിക്കും ഈ പോലീസ് വിളിച്ചു, ഞാൻ എന്റെ കൂട്ടുകാരനായിരിക്കും എന്ന് പറഞ്ഞത്. ഞാൻ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന ലാഘവത്തോടെയാണ് സംസാരിച്ചത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളിയുടെ എന്ന് വെച്ചാൽ പോലീസുകാരന്റെ ശബ്ദമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതിന്റെ കൂട്ടുകാരനല്ല.
8: അയ്യോ, അപ്പോഴാണ് അതൊക്കെ സത്യം മനസ്സിലായതല്ലേ.
9: പിന്നെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു അത്.
8: പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടോ?
9: പിന്നെ ഇപ്പോഴും പറ്റിക്കാറുണ്ട്.
8: ഇപ്പോഴും പറ്റിക്കാറുണ്ട്. ഓക്കെ, ഒരു ദിവസം ഞാൻ വിളിക്കുന്നതായിരിക്കും ആരെങ്കിലും എന്റെ ഫ്രണ്ട്സിനെ പറ്റിക്കാനായിട്ട്.
9: തീർച്ചയായും. ഞാൻ ആദ്യം അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് പല പല സൗണ്ട് നമ്മൾ എടുത്ത് ഓരോരുത്തരെ പറ്റി കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഓരോരുത്തരും അവരുടെ ഫ്രണ്ട്സിന്റെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തരും.
8: ഓക്കെ,
9: സംസാരിക്കാനൊക്കെ
8: അങ്ങനെ ചെയ്യാറുണ്ട്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള ഹരികൃഷ്ണനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഈ കോമഡി ഡബിംഗ് അല്ലാതെ ആൾക്കാരുടെ വോയിസ് ആക്ടേഴ്സിന്റെ വോയിസ് ഒക്കെ മിമിക് ചെയ്യാറുണ്ടോ? ഓക്കെ, ഒരാളുടെ വോയിസ് ഒന്ന് മിമിക് ചെയ്യാമോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ? അതാണോ? ഓക്കെ, പോരട്ടെ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശം പെരുതാൽ ഇതിലെ പറ എത്രമാത്രം ഉണ്ടാവാം? ഇതും അതേ നിങ്ങളെ ഒരു രോഗിയാക്കുവാൻ ഒരു വലിയ രോഗി
1: അയ്യോ, പെർഫെക്റ്റ്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. കറക്റ്റ് നമ്മള് ആ ഒരു തിയേറ്ററില് ആ ഒരു വീഡിയോ കാണുന്ന പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടു തോന്നല്ലേ. ഇപ്പൊ വേറൊരാളുടെ ഒരു കഥയാണെന്ന് തോന്നുന്നു പറയുന്നേ. ഹസ്ബൻഡിന് ക്യാൻസർ വരുന്ന, ഒരു മൗത്ത് ക്യാൻസർ എന്തോ അല്ലേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് കോമഡി ഫൺ ഡബ്ബിങ്ങിലൂടെ നമുക്കൊക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള റിയൽ ക്രിയേറ്റർ ഹരികൃഷ്ണനാണ് കേട്ടോ. ഇപ്പോ ഈ ഒരു ഡബ്ബിങ്ങിലൊക്കെ ഉപരി അഭിനയിക്കാനായിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നു, ആണോ? കൊറേ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ?
2: ഞാൻ ഒരു 3-4 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ആൽബത്തിൽ, പിന്നെ ഒരു വെബ് സീരീസിൽ.
1: ഓക്കെ, അഭിനയിക്കാനായിട്ടാണോ ഇഷ്ടം അല്ലെങ്കിൽ ഡബ്ബിങ് ചെയ്യാനായിട്ടാണോ കൂടുതൽ ഇഷ്ടം?
2: രണ്ടും ഭയങ്കര ഇഷ്ടമാണ്.
1: രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും
2: കുറച്ചുകൂടി ഇഷ്ടം എന്ന് പറയുന്ന നേരത്തെ എനിക്ക് അഭിനയിക്കാനാണ് ഇഷ്ടം.
1: എന്ത് ടൈപ്പ് ഓഫ് ഷോർട്ട് ഫിലിമിലായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നേ?
2: ഞാൻ കൂടുതലും എന്റെ എനിക്കിഷ്ടം എന്ന് പറയുന്ന നേരത്തെ കുറച്ച് കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം.
1: ഓക്കെ,
2: സീരിയസ് ആയിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്.
1: കോമഡീസ് ആണ് കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടം അല്ലേ?
2: അതെ. എനിക്ക് പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന ടൈമില് ഒരു ടിക്ടോക്ക് പേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെനിക്ക് ഏകദേശം 10-77 ഫോളോസ് ഒക്കെ ഉണ്ടായി. ആ ഒരു ടൈം ഫുള്ളും ഞാൻ എന്റെ വീഡിയോസ് ഇട്ടുണ്ട്, വയൽ വീഡിയോ പോലെ കോമഡി ഫോൺസ് വീഡിയോസ്. ഇപ്പൊ എനിക്ക് എങ്ങനെയും ഒരു 100K അടിക്കണം എന്നൊക്കെ ഉള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ടിക്ടോക്കില്. ആ സമയത്താണ് ഈ
1: ബാൻ ചെയ്തല്ലേ നമ്മുടെ സ്വപ്നം. തൽക്കാലത്തിന് ഇവിടെ സ്റ്റോപ്പ് ആയി പോയി.
2: തൽക്കാലത്തേക്ക് മാത്രല്ല, കൊറേ നാളത്തേക്ക് സ്റ്റോപ്പ് ആയിരുന്നു. കാരണം ഞാൻ അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റ് ഒക്കെ ഒരു 60 സെക്കൻഡിന്റെ മുകളിലുള്ളതാണ്. അന്ന് ഞാൻ പരലോകം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മരിച്ചു പോയ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സ് ഇല്ലേ, അവര് പരലോകത്ത് പോയിട്ട് വേറെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സംഭാഷണം, കാലനൊക്കെ ആയിട്ടുള്ള സംഭാഷണം,
1: ഓക്കെ,
2: അങ്ങനത്തെ ഒരു തീമിൽ ഞാൻ കുറച്ച് വീഡിയോ ചെയ്തായിരുന്നു. പക്ഷെ പുതിയ പുതിയ പ്ലാറ്റ്ഫോം ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഫസ്റ്റ് 30 സെക്കൻഡാണ് വീഡിയോക്ക് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ ഈ ഒരു കണ്ടന്റ് അതിനകത്ത് ഇടാൻ പറ്റണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 60 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ
1: പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ?
2: ഇൻസ്റ്റാഗ്രാമില് ഞാൻ പൊതുവെ ഇട്ടിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 60 സെക്കൻഡിന്റെ അത് കഴിഞ്ഞപ്പോഴേക്കും, കാരണം അന്ന് എടുത്ത വീഡിയോക്കൊക്കെ ഭയങ്കര ക്വാളിറ്റി കാര്യങ്ങൾ കുറവാണ്. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. പിന്നെ ഈ ഡബ്ബായിട്ടുള്ള വീഡിയോസ് അതുപോലെ ഇടക്കിടക്ക് കണ്ടന്റ് കിട്ടുമ്പോ അതിടും.
1: അതിടും. കൂടുതലും ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ടാണോ ഇഷ്ടം?
2: കൂടുതലും ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കില്ല.
1: അല്ല, വേറെന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ?
2: ഞാൻ റിയാക്ഷൻ വീഡിയോ ജസ്റ്റ് ട്രൈ ചെയ്യാറുണ്ട്, വേറൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് പബ്ജിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ഒരു കോമഡി ടൈപ്പ് ഓഫ് വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണല്ലോ ഇങ്ങനെയുള്ള കോമഡി ഡബ്ബിങ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ കോമഡി ഡബ്ബിങ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എക്സാക്ട് അതുപോലെ തന്നെയായിരിക്കും അവര് റിയൽ ലൈഫിൽ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഒരു സെക്കൻഡ് നമ്മൾ ആലോചിക്കും ശരിക്കും അവരുടെ കോൺവെർസേഷൻ അങ്ങനെയും അത്രയും ഫണ്ണി ആയിട്ടായിരിക്കും വരിക എന്നുള്ളതായിരിക്കും ആ മൊമെന്റിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു കാര്യം.
2: ഭയങ്കര കറക്റ്റ് ആയിട്ട് വരാറുണ്ട് ഡയലോഗ് ഡെലിവറി, അവർക്ക് കൊടുക്കുന്ന സൗണ്ട്. കാരണം നമ്മള് ചിലപ്പോ ഒരു 3 മിനിറ്റിന്റെ ഒരു വീഡിയോ ആണെങ്കിലും അതിനകത്തൊരു 10 ക്യാരക്ടർ ഒക്കെ ഉണ്ടാവും. ഈ ഒരു 10 ക്യാരക്ടറിനും നമ്മൾ തന്നെ സൗണ്ട് കൊടുക്കുന്ന കാരണം എല്ലാവർക്കും ഭയങ്കര അത്ഭുതം കാര്യങ്ങളൊക്കെയാണ്.
1: ഇപ്പൊ എനിക്ക് ഒന്ന് മറ്റേ ഒരു പ്രേതത്തിന്റെ ഒരെണ്ണം ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചിപ്സ് വേണോന്നോ അങ്ങനെ പറയുന്നേ, അത് കൊറേ കണ്ട് ചിരിച്ചു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബാഹുബലിയിലെ നമ്മുടെ ദേവസേന പ്രസവിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു സീന്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല ശരിക്കും പറഞ്ഞാൽ. അടിപൊളിയായിട്ട് അത് ചെയ്തു കേട്ടോ.

0: ഒപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവരുന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: Red carpet. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർജെ അനാമിക. റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള ഹരികൃഷ്ണനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത്. ഇപ്പൊ നമ്മള് ഒരു കോമഡി ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരെയും ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതിങ്ങനെ ജന്മനാ ഉള്ളൊരു വാസനയാണോ എന്താണ് അങ്ങനെ ഒരു എല്ലാവരെയും ചിരിപ്പിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലേക്ക് എങ്ങനെയായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്?
2: സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ടാണെങ്കിൽ. ഇപ്പൊ ഞാൻ എന്റെ ലൈഫിൽ തന്നെ കുറെ റിലേറ്റഡ് ആയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കുറെ തമാശയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ അവന്മാരോട് പറയാൻ നേരത്ത് അവന്മാര് ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്റെ ഈ കഥ തന്നെ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി പോയി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. കോളേജിന്റെ പരിപാടിക്ക് ഉണ്ടായപ്പോ പല പല കോളേജിലെ പിള്ളേരൊക്കെ വന്നിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവര് ഞാൻ എന്റെ കഥ മാത്രം പറഞ്ഞു ഇപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടി.
1: വേറെ കഥയുടെ ആവശ്യം വന്നില്ലല്ലേ?
2: വേറെ കഥയുടെ ആവശ്യം വന്നില്ല.
1: എന്നെ തന്നെ ട്രോളാ വേറെ ആരുടെ ആവശ്യമില്ല എന്നൊക്കെ നമ്മള് പറയുന്ന പോലെ.
2: അതന്നെ. അപ്പൊ ഇതുപോലെ കൂട്ടിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ കൂട്ടുകാരന്മാരിങ്ങനെ പറയും അവന്മാർക്കും ഭയങ്കര ചിരി വരും. അപ്പൊ അങ്ങനെ എന്നാ നോക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാ. പക്ഷെ ഇത്ര വൈറലാവുന്ന
1: വൈറലാവുന്ന് വിചാരിച്ചില്ല അല്ലേ? ആദ്യമായിട്ട് വൈറലായ വീഡിയോ ഏതായിരുന്നു? കുഴിമന്തിയുടെ തന്നെയായിരുന്നോ?
2: ആദ്യമായിട്ട് വൈറലായത് അവേഞ്ചേഴ്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ.
2: അതിനകത്തൊരു യുദ്ധത്തിന്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല റീച്ച് വന്ന്, കുറച്ച് മെസ്സേജ് വെച്ച്, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന എന്റെ ഒരു പേജ് ഒറ്റടിക്ക് നല്ല റീച്ച് വന്ന്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് വന്ന്. ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ 500K സബ്സ്ക്രൈബേഴ്സ്
1: കഴിഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോ റീൽ ക്രിയേറ്റർ ആയിട്ടുള്ള ഹരികൃഷ്ണനാണ് ഇന്നത്തെ റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡബ്ബിംഗ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ തിരിച്ചിട്ടുള്ള.
3: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് കോമഡി ഫൺ ഡബ്ബിങ്ങിലൂടെ നമുക്കൊക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള റീൽ ക്രിയേറ്റർ ഹരികൃഷ്ണനാണ് കേട്ടോ. ഇപ്പോ എത്ര നാളുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു 300K ഫോളോവേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ജേണി?
2: അറൗണ്ട് ഒരു പണ്ടോട്ട് ഉണ്ടായിരുന്നു പേജ്, പക്ഷെ ഞാനൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ട് ഒരു അറൗണ്ട് ഒരു 3 വർഷം.
1: 3 വർഷമായി. 3 വർഷം കൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സ് വന്നല്ലേ. അംശത്തിന്റെ വോക്കല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പാടിയിട്ടുണ്ടായിരുന്നല്ലോ. അംശം ഒന്ന് പാടാവോ? ജസ്റ്റ് ഒരു 2 വരി നേരത്തെ പാടിയ പോലെ തന്നെ.
3: നീ എന്നെ വിളിച്ചാലും ആഷാടും.

0: കഴിഞ്ഞോ?
1: ഇല്ല,
0: എന്ത് പറ്റി?
1: ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈ പോർഷൻ അത് പാടിക്കഴിഞ്ഞിട്ടപ്പോ വെള്ളിപാടി കഴിഞ്ഞു.
0: പക്ഷെ രസമായിട്ട് പാടിയിട്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്.
1: താങ്ക്യൂ, താങ്ക്യൂ.
0: കുറച്ചുകൂടി ഇനിയും ട്രൈ ചെയ്യണം, കൂടുതൽ ട്രൈ ചെയ്താലേ ഇനിയും അടിപൊളിയായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം അല്ലേ. ഇപ്പോ ഫസ്റ്റ് ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം തോന്നിയിട്ടുള്ളത് ലൈഫിലൊക്കെ?
1: ലൈഫില് മാറ്റം തോന്നിയതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ആരും
0: അറിയില്ലായിരുന്നു.
1: കുറെ പേര് അറിഞ്ഞു തുടങ്ങി. നമ്മൾ പുറത്തേക്ക് പോകുന്ന നേരത്ത് കുറെ പേര് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട്,
0: ഫോട്ടോ എടുക്കാറുണ്ട്,
1: വിശേഷം ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കസ്റ്റമേഴ്സാന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണ വീട്ടുകാരാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഡബ് ചെയ്യാൻ നേരത്തിട്ട് മേ ബി രാവിലെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു വല്ല ടി വി കാണണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത്
0: സാക്രിഫൈസ് ചെയ്യാറുണ്ട് വീട്ടുകാർ നമുക്ക് വേണ്ടി അല്ലേ.
1: നന്നായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യും അല്ലേ.
1: തീർച്ചയായിട്ടും. ാണെങ്കിലും ഭയങ്കര സ്ട്രീറ്റ്. ഇതുപോലെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ ആരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് അവർക്കും ഭയങ്കര സന്തോഷമാണ്.
0: പ്രൗഡ് മൊമെന്റ് ആണ്.
1: അതെ അതെ.
0: നമ്മുടെ ജയറാം ഏത് സിനിമയ്ക്കാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. മറ്റേ അത് തന്നെ ഏതായിരുന്നു സിനിമയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. സലാം കാശ്മീർ. ആ സിനിമക്കകത്ത് മറ്റേ ജയറാം ഇങ്ങനെ നിക്കുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് ആയിരിക്കും പേരന്റ്സിന് തോന്നുക അല്ലേ. രണ്ടുപേർക്ക് തോന്നാറുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇഷ്ക് വോ ബലാ ഹേ, ഇഷ്ക് വോ ബലാ ഹേ, ജിസ്കോ ഛുവാ ഇസ്നേ വോ ജലാ ഹേ. ദിൽ സേ ഹോതാ ഹേ ശുരൂ, ദിൽ സേ ഹോതാ ഹേ ശുരൂ, പർ കംബഖ്ത സർ പേ ചടാ ഹേ. കഭി ഖുദ് സേ, കഭി ഖുദാ സേ, കഭി സമാനേ സേ ലഡാ ഹേ. ഇത്നാ ഹുവാ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Don't.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.